ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:23. ഇന്ന് ശകവർഷം 1948 ആഷാഢം 6, കൊല്ലവർഷം 1201 മിഥുനം 13, 2026 ജൂൺ 27 ശനിയാഴ്ച. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ദപി ഗൃഹീതവ്യം യുക്തമുക്തം മനീഷിഭി ദേവേരവിഷയം വസ്തു കിംന ദീപപ്രകാശേ. ആലോചനാമൃതമായ സുഭാഷിതമാണിത്. ബാലനാണു പറയുന്നതെങ്കിലും പറഞ്ഞ കാര്യം യുക്തിഭദ്രമാണെങ്കിൽ ബുദ്ധിമാന്മാർക്ക് പോലും അത് സ്വീകരിക്കാവുന്നതാണ്. സൂര്യന് അവിഷയകമായ വസ്തുക്കളെ ദീപത്തിന് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നുവല്ലോ. സഹസ്രകിരണനും സർവസാക്ഷിയുമായ സൂര്യൻ പ്രകാശം ചൊരിയുന്ന പകൽ സമയത്തു പോലും മറഞ്ഞിരിക്കുന്ന ചില വസ്തുക്കളെ സൂക്ഷ്മമായി കണ്ടെത്താൻ നാം സാധാരണ ദീപത്തിൻ്റെ സഹായം സ്വീകരിക്കാറുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ കോടിയിലൊരംശം പോലും പ്രകാശം അത്തരം ദീപങ്ങൾക്കില്ല. എന്നാൽ സൂര്യപ്രകാശം വഴി കാണാനാവാത്ത വസ്തുക്കൾ പോലും ദീപത്തിന് കാട്ടിത്തരാനാവും. മുതിർന്നവർ മാത്രമല്ല നമ്മുടെ മാർഗദർശികൾ, കുട്ടികൾക്കും നമ്മെ വഴി നയിക്കാനാവും. വി ടി ഭട്ടതിരിപ്പാടിന് അറിവ് പകർന്നേകിയത് ഒരു ബാലികയാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലൂടെ വായിച്ചറിഞ്ഞവരാണ് നാം. പറയുന്ന വ്യക്തിയുടെ പദവിയോ പ്രായമോ വേഷമോ ജാതിയോ സൗന്ദര്യമോ മതമോ ലിംഗമോ രാഷ്ട്രീയമോ അടിസ്ഥാനമാക്കി മൊഴിയുടെ മഹത്വമോ എഴുത്തിൻ്റെ മൂല്യമോ അളക്കുന്ന രീതിയാണ് ഇന്ന് നാം പൊതുവെ സ്വീകരിക്കാറുള്ളത്. വാക്കിൻ്റെ മൂല്യവും ഗൗരവവും ഇവ്വിധം തിട്ടപ്പെടുത്തുന്ന സമ്പ്രദായം ശരിയായ ഒന്നാണോ അല്ല എന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ബോധ്യപ്പെടും. ആളുവില കല്ലുവില എന്ന ചൊല്ല് വ്യാപകമായി സാമൂഹിക അംഗീകാരം നേടിയെടുത്ത സാഹചര്യത്തിൽ ആരാണ് പറഞ്ഞത്, ആരാണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം സിദ്ധിക്കുകയും എന്താണ് പറഞ്ഞത്, എന്താണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഈ ലോകസ്വഭാവം ബാലന്മാരുടെ വാക്കുകളെ വില കുറച്ച് കാണുവാൻ നമ്മെ പ്രേരിപ്പിച്ചു വരുന്നു. ഇത് സമൂഹത്തിൻ്റെ ശരിയായ പ്രയാണത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ ഭാവനയുടെ വിശാലാകാശത്തിൽ ചിറകുവിടർത്തി സഞ്ചരിക്കുന്നവരാണ്. എന്നിരുന്നാലും അപൂർവം സന്ദർഭങ്ങളിൽ യുക്തിയുടെ വെളിച്ചം വിതറുന്ന ആശയങ്ങളും ആലോചനാമൃതമായ ചോദ്യങ്ങളും അവരിൽ നിന്ന് ഉതിർന്നു വീഴാറുണ്ട്. വിസ്മയകരമായ ഇത്തരം ആശയങ്ങളും ചോദ്യങ്ങളും മുതിർന്നവരെപ്പോലും പ്രചോദിപ്പിക്കാറുമുണ്ട്. അതിനാൽ ബാലികാബാലന്മാരുടെ വാക്കിലും എഴുത്തിലും ജാഗ്രതയോടെ വ്യാപരിക്കുവാൻ മുതിർന്നവർ മനസ്സിരുത്തണം. ബാലസാഹിത്യത്തെ അപ്രധാനമായി കാണുകയും സാഹിത്യ തിരുമുറ്റത്തിൻ്റെ ഒരരികിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നവർ ഭാവനയുടെ മാന്ത്രിക ദീപ്തിയോട് പൊറുക്കാനാവാത്ത അപരാധമാണ് ചെയ്യുന്നത്. കേവലയുക്തിയുടെ സൂചിമുനകൊണ്ട് കുഞ്ഞുങ്ങളുടെ മൊഴിച്ചന്തത്തെയും വാക്മയത്തെയും കുത്തിമുറിവേൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മനീഷികൾക്ക് പോലും കണ്ണിൽപ്പെടാനാവാത്ത സൂക്ഷ്മവും അനർഹവുമായ കാഴ്ചകൾ കുട്ടികൾക്ക് കണ്ടെത്താനാവും. ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടയിൽ തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ വിവേകാനന്ദ സ്വാമികൾ എത്തിച്ചേർന്ന സന്ദർഭം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. LP സ്കൂളിലെ കുട്ടികളോട് സ്വാമിജി ഒരു ചോദ്യം ചോദിച്ചു അത്രേ. വൈ ഇസ് കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ? ഒരു ബാലൻ ഇതിന് ഉത്തരം ഏകി. ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ സ്കൈ, ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ ഓഷ്യൻ, ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ ഇൻഫിനിറ്റി, സോ കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ. മഹത്തായ ഉത്തരം കേട്ട് വിവേകാനന്ദ സ്വാമി ഹർഷപുളകിതനായി. ആ ബാലനെ അഭിനന്ദിച്ചു, നെറുകയിൽ വലതുകരം വെച്ച് അനുഗ്രഹിച്ചു. ഈ ബാലനാണ് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലായ, ഗാന്ധിജിയും നെഹ്റുവും ആദരവോടെ രാജാജി എന്ന് വിളിച്ച സ്വാതന്ത്ര്യ സമര സൂര്യനായ സർ സി രാജഗോപാലാചാരി. തൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ കുട്ടിയുടെ ജ്ഞാന തേജസ്സിന് മുന്നിൽ പ്രണമിച്ച വിവേകാനന്ദൻ നൽകിയ സന്ദേശം ബാലന്മാരുടെ അമരവാണി അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളണമെന്നാണ്. വിശ്വശാന്തിയുടെ സന്ദേശം പ്രസരിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ആദരവോടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കട്ടെ.
1: ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി 10

അരിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വി എസ് എസ് സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി. ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 goals തോൽപ്പിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, സച്ചിദാനന്ദന്റെ ഇവനെ കൂടി എന്ന കവിത, ആലാപനം മാലിനി രവിവർമ്മ. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐക്യർ റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാള അവതരിപ്പിക്കുന്ന ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 ഇന്നത്തെ ഗാനം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഒപ്പം ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം ആദ്യമായി. 7:15 കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജകർ വിനീസിയ ബാത്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി അവതരിപ്പിക്കുന്നു ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലൂംസ് രാഗപരാഗ, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട്, ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 നോവൽ ടൈം, അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. ഈ പരിപാടി സമർപ്പിക്കുന്നത് HNK യൂറോളജി സെന്റർ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി സസ്നേഹം. 9:02 ഓർമ്മകളുടെ സംഗീതം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ട്വേറ്റ്സ്. 1:02 ഗാനോത്സവം.

0: നിങ്ങൾ കേട്ടത് ഇവനെ കൂടി, സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലപിച്ചത് മാലിനി രവിവർമ്മ.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാതവന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ യക്ഷി എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസും പി ലീലയും പാടിയത്, വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജിന്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം, വയലാറിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: സ്മൃതി മധുരം
5: 103.6 റിയൽ എഫ്എം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐക്കാർ സ്മൃതി മധുരത്തിൽ ഇനി കടൽപ്പാലം എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയത്, വയലാറിന്റെ രചന ജി ദേവരാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: ഗാന്ധി പാർക്ക് കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നടീൽ വസ്തുക്കളുടെ വിപണനമേള രാവിലെ 10 മണിക്ക്. ഖാദി ഗ്രാമോദ്യോഗിൽ ഞാറ്റുവേല മേള 10 മണിക്ക്. കല്ലായി റോഡ് ഹോട്ടൽ വുഡീസ് ബ്ലീഷറിൽ കോമൺ സർവീസ് സെന്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മലബാറിലെ മികച്ച ഗ്രാമതല സംരംഭകരെ ആദരിക്കലും പുതിയ ഡിജിറ്റൽ സേവനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി രാവിലെ 11:30. കെ പി കേശവമേനോൻ ഹാളിൽ എം എൻ പാലൂർ സമ്പൂർണ്ണ കവിതകൾ പുസ്തക പ്രകാശനം വൈകിട്ട് 5 മണിക്ക്. ലളിതകലാ അക്കാദമിയിൽ അമൽലാൽ പുതുക്കുടിയുടെ ചിത്രപ്രദർശനം വെയർ എർത്ത് മീറ്റ്സ് വെൽവെറ്റ് 11 മണിക്ക്. എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ ഹെലൻ കെല്ലർ അനുസ്മരണവും കാഴ്ച പരിമിതരായ വനിതകളുടെ സംസ്ഥാന സമ്മേളനവും ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ രാവിലെ 11 മണിക്ക്. ഇടിയങ്ങര യുവസാഹിതി സമാജം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി യുവസാഹിതി സമാജം അംഗങ്ങളായ എഴുത്തുകാരെ ആദരിക്കുന്നു. ഉദ്ഘാടനം പി കെ പാറക്കടവ് വൈകിട്ട് 4:15.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ. ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
4: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്. ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി കരിമ്പനപ്പാലം വടകര ചെമ്പ്ര റോഡ് പേരാമ്പ്ര വയനാട് റോഡ് കുറ്റ്യാടി.
6: ആകാശവാണി 103.6 റേഡിയോ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ

സേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00 പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 രോഗബാധയും 6 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,000
80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22

0: 1288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യപകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഉസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20-32 ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 അസ്ഗാർഡ് വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 25 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.

0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ സ്വർണം പവന് 104,680 രൂപ, വെള്ളി കിലോയ്ക്ക് 230,000 രൂപ, വെളിച്ചെണ്ണ 23,700 രൂപ.
0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആതുര സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ജൂൺ 27 നടിയും സംവിധായകയും നിർമ്മാതാവുമായിരുന്ന വിജയ നിർമ്മലയുടെ ഓർമ്മദിനം. ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത വനിതാ സംവിധായകയായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ വിജയ നിർമ്മല അഭിനയിച്ച ആദ്യ മലയാള ചിത്രമാണ് 1964 റിലീസ് ചെയ്ത ഭാർഗവീ നിലയം. ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് ഇന്നത്തെ ഗാനം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
5: തുറസിന്റെ തുറമുഖങ്ങൾ.
4: സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
6: നിങ്ങളുടെ വീടിനെ സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
6: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
7: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ ആദ്യമായി പ്രസിദ്ധീകരിച്ച തന്റെ കഥയെക്കുറിച്ചും കഥാസമാഹാരത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു.
8: ആദ്യമായി കഥ എഴുതുക, ആദ്യമായി അതിനൊരു സമ്മാനം കിട്ടുക, അങ്ങനെ കുറേയേറെ ആദ്യങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. എല്ലാ മാസവും എന്ന് പറഞ്ഞ വണ്ണം കഥകൾ ഒന്നെങ്കിലും വച്ച് ഏതെങ്കിലുമൊക്കെ വാരികൾക്ക് അയക്കും. പലതും മടക്കി അയക്കാൻ, സ്റ്റാമ്പ് ഒട്ടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് മടക്കത്തപാലിൻ്റെ കവർ വയ്ക്കാതെയാണ് പലതും അയച്ചിരുന്നത്. അതുകൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും മാതൃഭൂമി അഴിച്ചപ്പതിപ്പിന് അയക്കുമ്പോൾ മാത്രം ഞാൻ മടക്കത്തപാലിനുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച സ്വന്തം മേൽവിലാസം അടങ്ങിയ കവർ വയ്ക്കാറുണ്ട്. അത് മുറതെട്ടാതെ എല്ലാ പിറ്റേ ആഴ്ചയിലും വീട്ടിൽ തിരിച്ചെത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 1993 ഒക്ടോബറിലാണെന്ന് തോന്നുന്നു, ഖിലാരി, ലാത്തൂർ തുടങ്ങിയ ഭാഗങ്ങൾ ഉത്തരേന്ത്യയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഞാനൊരു കഥ എഴുതി. അതെനിക്ക് ആയിടയ്ക്ക് കിട്ടിയ ഒരു ന്യൂസ് പ്രിന്റിന്റെ ഒരു ബണ്ടിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സന്തോഷത്തിൽ രാത്രി എഴുന്ന് എഴുതിയതാണ്. ഭൂകമ്പത്തിൽ തകർന്നുപോയ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മനുഷ്യരെ പറ്റി ധാരാളം പത്രവാർത്തകൾ ആ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു രാത്രി ഞാനങ്ങനെ അതിനെപ്പറ്റി ഒരു കഥ എഴുതി, ഘടികാരങ്ങൾ നൽകുന്ന സമയം എന്ന് പേരിട്ട്. അതും പതിവ് പോലെ മാതൃഭൂമിക്ക് സ്റ്റാമ്പ് ഒട്ടിച്ച് തിരിച്ചും മടക്കത്തപാല് അടക്കം ചെയ്ത് അയക്കുകയും അതും പതിവ് പോലെ മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് എഴുത്ത് എന്ന് പറയുന്ന എൻ്റെ അതിജീവന സാധ്യതയെ അവിടെ വച്ച് കെട്ടിപ്പൂട്ടി വയ്ക്കണം എന്നൊരു ഘട്ടമെത്തി. കാരണം ഞാൻ എഴുതിയ ഏറ്റവും നല്ല കഥ എന്ന് മാത്രമല്ല, മലയാളത്തിൽ തന്നെ ഉള്ള ഏറ്റവും മികച്ച കഥ എന്ന് അന്നത്തെ ഔദ്ധത്യം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വിചാരിച്ചൊരു കഥയായിരുന്നു. അത് മടങ്ങി വന്നപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ആശ ശരിക്കും മാറ്റി. ഇനി എനിക്ക് മുട്ടാൻ വാതിലില്ല എന്ന് തോന്നി. കാരണം അതിലും നല്ലൊരു കഥ എനിക്ക് ഭാവിയിൽ എഴുതാൻ സാധിക്കുകയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അന്ന്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മാതൃഭൂമി അഴിച്ചപ്പതിപ്പിൽ വളരെ കാലമായിട്ട് മുടങ്ങിക്കിടന്ന വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരങ്ങൾ ശ്രീ എം ടി വാസുദേവൻ നായർ സാർ രണ്ടാമത് മാതൃഭൂമി ചുമതല ഏറ്റെടുത്തപ്പോൾ പുനരാരംഭിക്കുന്നതായിട്ടൊരു വാർത്ത വന്നത്. 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അത് ആരംഭിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അത് എനിക്ക് വേണ്ടി മാത്രം ആരംഭിച്ചതുപോലെയാണ് പിന്നീട് എനിക്കത് മനസ്സിലായത്. അത് അവസാന ദിവസം സ്പീഡ് പോസ്റ്റിൽ ഈ മത്സരത്തിന് അയക്കാൻ ബൈജു എൻ നായരും രമാ മേനോൻ എന്ന് പറഞ്ഞ രണ്ട് മഹാരാജിലെ സഹപാഠികൾ നിർബന്ധിച്ചിട്ട് എന്റെ സങ്കടം മനസ്സിലാക്കിയിട്ട് അവർ സ്പീഡ് പോസ്റ്റിലാണ് അയച്ചത്. കാരണം ആ 25-ാം തീയതി മറ്റൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നിർബന്ധിച്ചിട്ടാണ് സ്പീഡ് പോസ്റ്റ്, അന്ന് എനിക്ക് വേണം 20 രൂപ മറ്റാണ് സ്പീഡ് പോസ്റ്റിൻ്റെ റേറ്റ്, അതങ്ങനെ അവർ തന്നെ പൈസ എടുത്തിട്ട് അയച്ചത്. അത് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ അംബാസഡർ കാറിൽ വീടിൻ്റെ പഠിക്കാൻ വന്നിരിക്കുകയും അത് ഇന്ന് മാതൃഭൂമിയുടെ ആലുവയിലെ ലേഖകനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഏജന്റ് കൂടിയാണ്, പക്ഷേ താൽക്കാലിക റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്ന പ്രാദേശിക ലേഖകന്മാരും കൂടിയായിട്ട് ജോലി ചെയ്യുന്നൊരു സന്ദർഭമാണ് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം വന്നിട്ട്

പറഞ്ഞു സുഭാഷ് ചന്ദ്രന്റെ വീടാണ്. മാതൃഭൂമിയിലേക്ക് എന്താ കഥയും മറ്റോ അയച്ചിരുന്നു, നിങ്ങൾക്കാണ് സമ്മാനം ഒന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങളുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും എടുക്കാൻ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് എഴുതിയ കഥയല്ല അത് എങ്കിലും ഞാനൊരു കഥാകൃത്തായിട്ട് ആദ്യമായിട്ട് അറിയപ്പെടാൻ ഇടയാക്കിയ ഒരു കഥ അതായിരുന്നു. ഞാൻ എറണാകുളം ജില്ല വിട്ടിട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്ന അതിന് സമ്മാനം മേടിക്കാനായിട്ട് മാതൃഭൂമി അഴിച്ചപ്പതിൻ്റെ ക്ഷണം അനുസരിച്ച് വന്നതാണ്. മഹാകവി ഒളപ്പമണ്ണയാണ് എനിക്ക് 1000 രൂപയുടെ സമ്മാനം തന്നത്. MT വാസുദേവൻ നായർ സാറായിരുന്നു അന്ന് ആ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. NP മുഹമ്മദും CV ശ്രീരാമനും KP ശങ്കരനും ഇതെല്ലാം ബഹുമാനരായ മാഷുമാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സമാരാധ്യരായ മനുഷ്യരാണ്. അവരായിരുന്നു അതിൻ്റെ ജഡ്ജസ്. NP മുഹമ്മദാണ് എന്നോട് സുഭാഷ് ചന്ദ്രൻ എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഈ സുഭാഷ് ചന്ദ്രൻ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് സുഭാഷ് ചന്ദ്രൻ എന്നാണെന്നും അത് പൂർണ്ണമായ ഭാസോടെയുള്ള ചന്ദ്രനാണ്, പൂർണ്ണചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് NP മുഹമ്മദ് സാറാണ്. സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര് ഞാൻ എനിക്ക് സ്വയം ഇട്ട പേരാണ് എന്ന് ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. സുരേഷ് കുമാർ എന്നായിരുന്നു എനിക്ക് അച്ഛനമ്മമാരിട്ട പേര്. അപ്പം ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം ചുമരിൽ കണ്ട് മോഹിച്ചിട്ട് മഹാനാകണം എന്നൊരു കൊതിയിൽ നിന്ന് ഞാൻ തന്നെ സ്കൂളിൽ ചേർത്ത് കരഞ്ഞ് മേടിച്ച പേരാണ്. അങ്ങനെ ആ പേര് ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത് മാതൃഭൂമി പത്രത്തിൻ്റെ 1st പേജിലായിരുന്നു. KRHK രണ്ടാം സമ്മാനം ഞങ്ങളുടെ, പിന്നെ സ്കൂൾ തലത്തിലുള്ള 1st സമ്മാനം 2nd സമ്മാനം കഥയ്ക്കും കവിതയ്ക്കും. അങ്ങനെ 6 പേരുടെ ചിത്രങ്ങൾ 1st പേജിൽ അച്ചടിച്ച് വന്നു. ഞാൻ അവശനായി നിൽക്കുന്ന താടി വെച്ച ഒരു മെലിഞ്ഞ ദുർബലനായിട്ടുള്ള അപകർഷതാബോധം എന്ന് നെറ്റിയത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു മുഖം ആയിട്ട് അത് മാതൃഭൂമിയിൽ 1st പേജിൽ അച്ചടിച്ച് വന്നു. തൊട്ടടുത്ത ആഴ്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ കഥ വലിയ പ്രാധാന്യത്തോടെ കവറൊക്കെ ആയിട്ട്, കുട്ടികളുടെ പടം ഉണ്ടായിരുന്നില്ല, പക്ഷേ വിഷുപതിപ്പ് ജേതാക്കൾ എന്ന ആശയമായിരുന്നു കവറിലുണ്ടായിരുന്നത്. അങ്ങനെ അത് അച്ചടിച്ച് വന്നു. ഒരുപാട് പേര് അതിനെ അഭിനന്ദിച്ച് എൻ്റെ വിലാസം തപ്പിപ്പിടിച്ച് മഹാരാജസിലേക്കൊക്കെ ആയിട്ട് കുറേ കത്തുകൾ വന്നു. കുറേ എന്ന് വെച്ചാൽ ഒരു 10-16 കത്ത് കിട്ടുക എന്ന് ചന്ന് കുറേയാണ്. 2 ആഴ്ച കൂടുമ്പോഴേക്കും ഒരു കത്ത് നമ്മളെ തേടി വരും എന്നുള്ള, അജ്ഞാതൻ്റെ കത്ത് വരിക എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അഭിനന്ദനങ്ങൾക്കൊപ്പം M കൃഷ്ണൻ നായർ സാറ് അന്ന് കലാകൗമുദിയിൽ അതിനെ ചീറ്റിപ്പോയ ഒരു വാണപ്പടക്കത്തോട് ഉപമിച്ചിട്ട് ഒരു 1.5 പുറം വിമർശിച്ച് എഴുതി. സമ്മാനം കിട്ടിയിട്ട് പത്രത്തിൽ 1st പേജിൽ വന്നിട്ടും എന്നെ അഭിനന്ദിക്കാതിരിക്കുകയും എന്നെ കണ്ടു എന്ന് നടിക്കാതിരിക്കുകയും ചെയ്ത ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഈ കലാകൗമുദിയിലെ വിമർശനം വായിച്ച് സന്തോഷിച്ച് എന്നോട് ഒന്നിനെ കൃഷ്ണനായർ കൊന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ കൃഷ്ണനായർ എന്നെപ്പറ്റി എഴുതി എന്നുള്ള സന്തോഷത്തോടെ ഞാൻ വായനശാലയിൽ പോയിട്ട് കലാകൗമുദി തപ്പി പിടിച്ച് വായിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തവണത്തെ മാതൃഭൂമി വിഷുപതിപ്പിൻ്റെ മത്സര വിജയിയെപ്പറ്റി പ്രശംസാപൂർവ്വം അതിൻ്റെ പ്രാഢിവാഗന്മാർ, ജഡ്ജി എന്നുള്ളതിനെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രാഢിവാഗൻ, കുറച്ചേറെ കടത്തി പറഞ്ഞിരിക്കുന്നു. ഭാവിയിൽ കഥയുടെ സിംഹാസനത്തിൽ അവകാശപ്പെട്ട ആൾ എന്നോ മറ്റോ ഒരു വാചകനത്ത് അതിനാണ് അദ്ദേഹം പ്രകോപിപ്പിച്ചത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരു പഴയ കഥയാണ് ഓർമ്മ വന്നത്. റഷ്യയിൽ അതിഗംഭീരനായി വളരുമെന്ന് പ്രവചിക്കപ്പെട്ടൊരു കുട്ടിയുണ്ടായിരുന്നു. 16 വയസ്സിൽ അവൻ്റെ ആദ്യത്തെ കൺസേർട്ട് അത് കേട്ടപ്പോൾ അന്നത്തെ ഗംഭീരന്മാരായ നിരൂപകന്മാർ, സംഗീത നിരൂപകന്മാർ, ഇവൻ ഭാവിയിലെ ബീഥോവനോ മൊസാർട്ടോ ബാക്കോ ഒക്കെ ആവും എന്ന് പ്രവചിച്ചു. 20-ാമത്തെ വയസ്സിൽ തൻ്റെ 10 വിരലുകളും മുറിച്ചു കളഞ്ഞ് അവൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ പാവം സുഭാഷ് ചന്ദ്രൻ അങ്ങനൊരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു അതിൻ്റെ അവസാനത്തെ വാചകം. ഭയങ്കര സന്തോഷമുണ്ടായി, കാരണം എന്നെപ്പറ്റി കൃഷ്ണൻ നായർ ആദ്യത്തെ വാചകത്തിൽ സുഭാഷ് ചന്ദ്രൻ കഴിഞ്ഞ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെയാണ്. എനിക്കത് വലിയ ഉൾപ്പുളവ് ഉണ്ടായി. ഇപ്പോൾ കൃഷ്ണൻ നായരോടൊക്കെയാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് എന്നുള്ളൊരു ബോധം എൻ്റെ ഒരു ആത്മ അഭിമാനത്തെയും ആത്മ ആദരത്തെയും ഒരു വലിയ അളവിൽ നയിച്ചു. പക്ഷെ പിന്നീട് അതുണ്ടാക്കിയ ഉത്തരവാദിത്വ ബോധവും അതുണ്ടാക്കിയ ഭാരം കൊണ്ടും എനിക്ക് ആ ലെവലിലുള്ള കഥകളെ എഴുതാൻ സാധിക്കൂ എന്നൊരു തോന്നൽ, അത് വൃഥാ തോന്നലായിരുന്നെങ്കിലും അതെന്നെ കുറേ കാലം ഭരിക്കേണ്ട. അതുകൊണ്ട് എൻ്റെ കഥകളുടെ എണ്ണം 94 ആദ്യ കഥ അച്ചടിച്ച് വന്നുവെങ്കിലും പിന്നീട് ഇപ്പോൾ എൻ്റെ 30 കഥകൾ പോലും ഞാൻ തികച്ചെഴുതിയിട്ടില്ല, ചെറുകഥകൾ. അതുകൊണ്ട് 10 വർഷം കൊണ്ട് ഞാൻ എഴുതിയ ആദ്യത്തെ 10 കഥകൾ പുസ്തകമാക്കണമെന്ന ആഗ്രഹത്തോടെ, എൻ്റെ ആദ്യത്തെ അനുഭവം പറയുമ്പോൾ ആദ്യത്തെ കഥ പോലെ ആദ്യത്തെ പുസ്തകവും പ്രധാനമായതുകൊണ്ടാണ് പറയുന്നത്, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന പേരിൽ തന്നെ ഒരു പുസ്തകമാക്കണമെന്ന് കരുതിയിട്ട് ഞാൻ DC ബുക്സിന് അയച്ചു കൊടുത്തു. ഞാൻ കരുതിയത് യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു യുവാവിനെ ഇവർ വലിയ സ്നേഹത്തോടെ സ്വീകരിക്കും, വലിയ ആഘോഷത്തോടെ പുസ്തകം വരുമെന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്കൊരു 15 വയസ്സ്, അന്ന് 15 വയസ്സ് കാർഡായിരുന്നു മഞ്ഞ കാർഡ്, അതിനകത്ത് മറുപടി വന്നത് ഇപ്പോൾ എഴുത്തുകാരുടെ കയ്യിൽ നിന്ന് കോസ്റ്റ് വാങ്ങിച്ചിട്ട് പ്രിൻ്റ് ചെയ്യുന്നൊരു സമ്പ്രദായം ഞങ്ങൾക്കുണ്ട്. അപ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് തരാൻ തയ്യാറാണെങ്കിൽ ബ്രാക്കറ്റിൽ 15,000 രൂപ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ കാര്യം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ ആദ്യത്തെ കഥ മടങ്ങി വന്നതുപോലെ തന്നെ ആദ്യത്തെ കഥാസമാഹാരവും അക്ഷരാർത്ഥത്തിൽ മടങ്ങി വന്നില്ലെങ്കിലും അത് തിരസ്കരിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SPCS പുതിയ ചുമതലക്കാരനായിട്ട് പൂച്ചാലി ഗോപാലൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ചുമതലയെടുക്കുന്നത്. അങ്ങനെ ഇരുന്ന് അദ്ദേഹം ആദ്യത്തെ ഒരു പത്ര ഒരു സമിതി കൂടി ആലോചനായോഗം നടത്തിയപ്പോൾ ശ്രീ അനീസ് ബഷീർ, നമ്മുടെ വൈക്കമോദ് ബഷീറിൻ്റെ മകൻ, അതിനകത്ത് വിളിക്കപ്പെട്ട് പോയിരുന്നു. അപ്പോൾ അനീസ് ബഷീർ എൻ്റെ സഹപ്രവർത്തനമായിരുന്നു മാതൃഭൂമിയിൽ. അദ്ദേഹവും എഞ്ചിനീയർ ട്രെയിനി ആയിരുന്നു, ഞാൻ സബ്ഡക്ട് ട്രെയിനി ആയിരുന്നു. അപ്പോൾ അനീസ് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, സുഭാഷേ നിൻ്റെ കഥകളൊക്കെ പുസ്തകമാക്കാൻ പാകത്തിനുണ്ടോ
എന്ന് ചോദിച്ചു. അപ്പം ഞാൻ

0: പറഞ്ഞൊരു 10 കഥകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ അയച്ചിട്ട് മടങ്ങി വന്ന അത് ഒരു കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. അങ്ങനെ ആ 10 കഥകൾ ചേർത്തിട്ട് അദ്ദേഹം അവിടെ നേരിട്ട് കൊടുക്കുകയോ മറ്റാണ് ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ SPCCയിലെത്തിയത്. അത് പെട്ടെന്ന് തന്നെ അച്ചടിക്കപ്പെടുകയും 7-ാമത്തെ മാസം അതിന് കേരള സാഹിത്യ അക്കാദമി അവിടെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ആദ്യ കഥാസമാഹാരവും ആദ്യ കഥയും തിരസ്കരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയ ഭാഗ്യം, അതെൻ്റെ പിൽക്കാല സാഹിത്യ ജീവിതത്തെ വലിയ അളവിൽ സ്വാധീനിച്ചതുകൊണ്ടാണ് അതിനെ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ തിരസ്കരിക്കപ്പെടുവാനും പുരസ്കരിക്കപ്പെടുവാനും ഒരു ആദ്യ അനുഭവം നിമിത്തമായതിനെ പറ്റി ആണ് എനിക്ക് പറയാനുള്ളത്.
1: ആദ്യമായി എന്ന ഈ പരിപാടിയിൽ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രന്റെ ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്.
2: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
3: തുറസിന്റെ തുറമുഖങ്ങൾ.
2: സമർപ്പിച്ചത്
4: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ, പാവങ്ങാട്, കോഴിക്കോട്.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
6: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
8: ആടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
9: 1 ലിറ്റർ വെളിച്ചെണ്ണ.
8: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
9: ഏയ്, അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
1: നാട്ടു നന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ,
5: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം.

കവിയത്രി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന താമര ആദ്യമായി AR റഹ്മാനു വേണ്ടി വരികൾ എഴുതിയ ഇഞ്ചിരുങ്കോ ഇഞ്ചിരുങ്കോ എന്ന ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 2000 പുറത്തിറങ്ങിയ തെന്നാലി എന്ന തമിഴ് കോമഡി ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ചത് സിനിമയിലെ നായകനായ കമലഹാസനും ഒപ്പം ചിത്രയും ക്ലിന്റൺ സെറജോയും. ലാറ്റിൻ കരീബിയൻ താളങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ശ്രീലങ്കയിലെ ജനപ്രിയ ബൈല സംഗീത ശൈലിയുടെ സ്വാധീനം ഈ ഗാനത്തിലുണ്ട്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
6: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
7: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: ഇതെന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു പുതിയ പാചക കുറിപ്പ് പരീക്ഷിച്ചതാണ്. രുചിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. I have tried a new pudding recipe. Taste it and give me your opinion. Recipe, taste എന്നീ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നുവോ? Recipe, RECIPE, recipe എന്നാൽ പാചകക്കുറിപ്പ്. ഒരു വിഭവം ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ ഉപയോഗിക്കണമെന്നും എന്ത് ചെയ്യണം എന്നും പറഞ്ഞു തരുന്ന കുറിപ്പ്. റെസിപ്പി ഫോർ മേക്കിംഗ് സാമ്പാർ, സാമ്പാർ ഉണ്ടാക്കാനുള്ള പാചകക്കുറിപ്പ്. റെസിപ്പി, പാചകക്കുറിപ്പ്, റെസിപ്പീസ്, പാചകക്കുറിപ്പുകൾ, RECIPES, റെസിപ്പീസ്. ഭക്ഷണം പാചകം ചെയ്യുന്നത് സംബന്ധിച്ച് അല്ലാതെയും റെസിപ്പി എന്ന വാക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാനുള്ള കുറിപ്പടിക്കും റെസിപ്പി.

0: റെസിപ്പി എന്ന് പറയും. ടെൽ മീ യുവർ റെസിപ്പി ഫോർ സക്സസ്. വിജയം കൈവരിക്കാൻ താങ്കളുടെ കുറിപ്പടി എന്താണെന്ന് പറയൂ. ടെൽ മീ യുവർ റെസിപ്പി ഫോർ സക്സസ്. പുട്ടിംഗ് രാജ് ഇൻ ചാർജ് ഇസ് എ ഷ്യൂർ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ.
1: രാജിനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് നാശത്തിനുള്ള കുറിപ്പടിയാണ്.
0: പുട്ടിംഗ് രാജ് ഇൻ ചാർജ് ഇസ് എ ഷ്യൂർ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ. Let us move on to the word taste. Taste. T-A-S-T-E. Taste. സ്വാദ്, രുചി. ഇത് നൗൺ അഥവാ നാമരൂപത്തിലാണ്. Sweet, sour, bitter, salty. These are all tastes. മധുരം, പുളി, കയ്പ്പ്, ഉപ്പ് ഇവയെല്ലാം സ്വാദുകളാണ്. നേരത്തെ ഉണ്ടാക്കിയ ആ പുഡിംഗില്ലേ, അതിന്റെ രുചി എങ്ങനെയുണ്ട് എന്നറിയാൻ താല്പര്യമില്ലേ?
2: ഹൗ ഇസ് ദ ടേസ്റ്റ്? രുചി എങ്ങനെയുണ്ട്?
0: ഓ, ദിസ് പുഡിംഗ് ഹാസ് എ വണ്ടർഫുൾ ടേസ്റ്റ്. ഈ പുഡിംഗിന് ആശ്ചര്യകരമായ സ്വാദ് ആണ്. ആസ് എ വേർബ് ദ വേർഡ് ടേസ്റ്റ് മീൻസ് ടു ഫീൽ ദ ടേസ്റ്റ്. സ്വാദ് നോക്കുക, രുചിച്ചു നോക്കുക എന്ന പ്രവൃത്തിയും ടു ടേസ്റ്റ് ആണ്. ടേസ്റ്റ് ചെയ്യുക എന്ന് പറയാറില്ലേ, ഇവിടെ ടേസ്റ്റ് ക്രിയ ആണ്.
2: Did you taste the pudding?
0: താങ്കൾ പുഡിംഗ് രുചിച്ചു നോക്കിയോ?
2: Yes, I tasted the pudding.
0: അതെ, ഞാൻ പുഡിംഗ് രുചിച്ചു നോക്കി. ടേസ്റ്റ് എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലമാണ് ടേസ്റ്റഡ്. TASTED. Tasted. രുചിച്ച് നോക്കി. Hear the sentence.
2: Please taste the pudding and give your opinion on its taste.
0: ദയവായി പുഡിംഗ് രുചിച്ചു നോക്കി അതിന്റെ രുചിയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം പറയുക. പ്ലീസ് ടേസ്റ്റ് ദ പുഡിംഗ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ ഓൺ ഇറ്റ്സ് ടേസ്റ്റ്. മറ്റൊരു സന്ദർഭത്തിൽ ടേസ്റ്റ് എന്ന പദം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ശ്രദ്ധിക്കൂ. ഹിയർ ഇസ് ദി യൂസ് ഓഫ് ദ വേർഡ് ടേസ്റ്റ് ഇൻ അനദർ കോണ്ടെക്സ്റ്റ്. ദ ചൈൽഡ് ഇസ് ഓൺലി 5 years old, but hums tunes very well. She seems to have a taste for music.
3: കുഞ്ഞിന് 5 വയസ്സേ ഉള്ളൂ, പക്ഷേ നന്നായി ഈണങ്ങൾ മൂളുന്നുണ്ട്. അവൾക്ക് സംഗീതത്തോട് അഭിരുചി ഉണ്ട് എന്ന് തോന്നുന്നു.
0: ഇവിടെ ടേസ്റ്റ് എന്നാൽ അഭിരുചി. ഫോർ എക്സാമ്പിൾ, ടേസ്റ്റ് ഫോർ ആക്ടിംഗ്, ടേസ്റ്റ് ഫോർ ആർട്സ്, ടേസ്റ്റ് ഫോർ മ്യൂസിക്. അഭിനയത്തോടുള്ള അഭിരുചി, കലയോടുള്ള അഭിരുചി, സംഗീതാഭിരുചി.
4: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
5: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
6: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
7: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
8: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
9: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
10: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
11: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
12: ഭിന്നശേഷിക്കാരെ സമൂഹത്തിൽ ഉൾച്ചേർക്കേണ്ടതിന്റെ പ്രാധാന്യം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു റസീന വി. പൂക്കോട്ടൂരിലെ പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ.
13: ഓട്ടിസമുള്ളവരും മറ്റ് പ്രത്യേക ആവശ്യമുള്ളവരും നമ്മുടെ സമൂഹത്തിൽ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാൻ എന്താണ് വേണ്ടത്? ഒരു കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും ഇതിൽ എന്തൊക്കെ പങ്കാണുള്ളത്? ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യം, ഈ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സമൂഹം എന്നൊക്കെ പറയുന്നത് എന്താണ്? എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഉൾക്കൊള്ളുന്ന സമൂഹം അല്ലെങ്കിൽ ഇൻക്ലൂസീവ്.

0: സെൻസിറ്റീവ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്. ഒരാളുടെ വ്യത്യാസങ്ങൾ കാരണം അവരെ മാറ്റി നിർത്താതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന ഒരു സമൂഹം. അപ്പോൾ കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകരും പിന്തുണക്കാരും മാതാപിതാക്കളാണല്ലേ. ഓട്ടിസമോ മറ്റു പ്രത്യേക ആവശ്യങ്ങളോ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക, ചെറിയ നേട്ടങ്ങൾ പോലും അഭിനന്ദിക്കുക. കാരണം ഒരു പ്രോത്സാഹന വാക്ക് പോലും കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വളരെയധികം വർദ്ധിപ്പിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. പല മാതാപിതാക്കളും കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. പക്ഷേ ഓരോ കുട്ടിക്കും വളരാൻ അവരുടേതായ സമയമുണ്ട്. ക്ഷമയും സ്ഥിരമായ പിന്തുണയും നൽകുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതിൽ സ്കൂളിന്റെ പങ്കെന്താണ്? എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് പഠിക്കാനും കളിക്കാനും വളരാനുമുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നതാണ് സ്കൂളിന്റെ പ്രധാന ഉത്തരവാദിത്വം. പ്രത്യേക ആവശ്യമുള്ള കുട്ടികളെ വേർതിരിച്ചു കാണാതെ ക്ലാസിന്റെ ഭാഗമാക്കണം. സഹപാഠികൾക്ക് അവരെ മനസ്സിലാക്കാനും സൗഹൃദം സ്ഥാപിക്കാനും അധ്യാപകർ അവരെ സഹായിക്കണം. ഒരു കുട്ടിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്, നീ ഞങ്ങളുടെ കൂടെയാണെന്ന് ഒരു സുഹൃത്ത് പറയുന്നതാണ്. ഒരു വാക്ക് പല കുട്ടികളുടെയും ആത്മവിശ്വാസം അത്രയധികം വർദ്ധിപ്പിക്കും. സമൂഹത്തിന് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? പലപ്പോഴും അറിവില്ലായ്മയാണ് പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നത്. ഓട്ടിസത്തെക്കുറിച്ചും പ്രത്യേക ആവശ്യങ്ങളെക്കുറിച്ചും ശരിയായ അറിവ് സമൂഹത്തിലെത്തിക്കണം. പൊതുസ്ഥലങ്ങളിലും പരിപാടികളിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം. നമ്മളൊരു വിവാഹ ചടങ്ങിലോ ആഘോഷത്തിലോ പൊതുപരിപാടിയിലോ പങ്കെടുക്കുമ്പോൾ പ്രത്യേക ആവശ്യമുള്ള കുട്ടികളെ അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായി മാറുന്നത് കണ്ടാൽ ഉടൻ വിധി എഴുതാതിരിക്കുക, പകരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഓരോരുത്തരും ലോകത്തെ കാണുന്നതും അനുഭവിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണല്ലേ. നമുക്ക് എന്തുകൊണ്ട് ഈയൊരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി ആവശ്യമാണ്? കാരണം ഓരോ വ്യക്തിക്കും ഒരു സമൂഹത്തിൽ തുല്യ അവകാശമുണ്ട്. ഓരോരുത്തർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള അവസരം ലഭിക്കണം. ഇന്ന് ലോകമെമ്പാടും നിരവധി ഓട്ടിസ്റ്റിക് വ്യക്തികൾ വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇവരെ വിജയത്തിലേക്ക് നയിച്ചത് അവരുടെ കഴിവുകൾ മാത്രമല്ല, മറിച്ച് അവരെ വിശ്വസിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന ഒരു കുടുംബവും അധ്യാപകരും സമൂഹവുമാണ്. നമ്മൾ പലപ്പോഴും പരിമിതികളെയാണ് കാണുന്നത്. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, അവരുടെ കഴിവുകളും ശക്തികളും തിരിച്ചറിയാൻ നാം ശ്രമിക്കുന്നുണ്ടോ? അവസരം ലഭിച്ചാൽ അവർക്ക് വിദ്യാഭ്യാസത്തിലും കലയിലും കായിക രംഗത്തും തൊഴിലുകളിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. അവസാനമായൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഒരു ഉൾക്കൊള്ളുന്ന സമൂഹം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി സൃഷ്ടിക്കാൻ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഉത്തരം വളരെ ലളിതമാണ്. കൂടുതൽ മനസ്സിലാക്കാം, കൂടുതൽ അംഗീകരിക്കാം, കൂടുതൽ ഉൾക്കൊള്ളാം. ഒരു പുഞ്ചിരി, ഒരു സൗഹൃദ വാക്ക്, ഒരവസരം, ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഒരു കുടുംബം പിന്തുണക്കുമ്പോൾ ഒരു കുട്ടി വളരുന്നു, ഒരു സ്കൂൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു വിദ്യാർത്ഥി മുന്നേറുന്നു, ഒരു സമൂഹം അംഗീകരിക്കുമ്പോൾ ഒരു ജീവിതം മാറുന്നു. അതിനാൽ വ്യത്യാസങ്ങളെ ആഘോഷിക്കാനും എല്ലാവർക്കും ഇടമുള്ള ഒരു സമൂഹം നിർമ്മിക്കുകയും ചെയ്യാം. കാരണം യഥാർത്ഥ പുരോഗതി എന്നത് ആരെയും പിന്നിൽ വിടാതെ എല്ലാവരെയും ഒപ്പം കൂട്ടി മുന്നോട്ടു പോകുന്നതാണ്.
1: ഭിന്നശേഷിക്കാരെ കൂടി ഉൾച്ചേർക്കേണ്ട സമൂഹത്തെക്കുറിച്ച് സംസാരിച്ചത് റസീന വി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടി കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
7: പ്രശസ്തമായൊരു തെലുങ്ക് ഗാനത്തിന്റെ ഈണത്തിൽ സോഹ്രാബായ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം, മലയാളം ബേസിക് കോമിക് എന്നാണ് ഗ്രാമഫോൺ റെക്കോർഡിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്.

0: നിങ്ങൾ കേട്ടത് സോഹ്രാഭായ് പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളത്തിന്റെ റോഡുകൾക്ക് എന്നും ആവേശമാണ് പച്ച നീല ചുവപ്പ് ചായമടിച്ച സ്വകാര്യ ബസ്സുകൾ. ലക്ഷക്കണക്കിന് സാധാരണക്കാർ നിത്യജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലാണത്. പക്ഷേ പല കാരണങ്ങളാൽ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് പ്രതിസന്ധിയിലാണ്. കേരളത്തിൽ 32,000 ഉണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ 8,000 ചുരുങ്ങിയിരിക്കുകയാണെന്നും, നിലവിലെ പ്രതിസന്ധിയിൽ ഒരു സ്വകാര്യ ബസ് നിരത്തിലിറക്കണമെങ്കിൽ 3,000 മുതൽ 5,000 വരെ ഉടമകൾ സ്വന്തം കയ്യിൽ നിന്നെടുക്കേണ്ട ഗതികേടിലാണെന്നും പറയുന്നു ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി കെ രാധാകൃഷ്ണൻ.
4: കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് സർവീസ് നടത്തുന്നത്. അടുത്തിടെ ഉണ്ടായ ഡീസൽ വില വർധനവ് കൊണ്ട് ഒരു ദിവസം 1,000 ഒരു ബസ്സിന് അധിക ചിലവ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നത് കൊണ്ട് ചില ബസ്സുകൾക്ക് 3,000 മുതൽ 5,000 വരെ നഷ്ടം സംഭവിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം

നേരം വരെ ബസ് ഓടി ഹാൾട്ടാവുമ്പോൾ തൊഴിലാളികൾക്ക് കൂലി നൽകണമെങ്കിൽ ബസ് ഉടമയുടെ വീട്ടിൽ നിന്നും എടുത്തു കൊണ്ടുവരികയോ അതല്ലെങ്കിൽ മറ്റെവിടെന്തെങ്കിലും കടം വാങ്ങുകയോ ചെയ്യണം. ഇങ്ങനെ കൂടുതൽ ദിവസങ്ങളിൽ സർവീസ് നടത്താൻ സാധ്യമല്ല. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ ആ സ്ത്രീകളെ കൂടെയുള്ള പുരുഷന്മാരും അതേ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു കനത്ത നഷ്ടം, ഏകദേശം 3000 രൂപ മുതൽ 5000 രൂപ വരെ ബസ്സുകൾക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് കേരളത്തിൽ 32,000 വരുന്ന സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ 8,000 ചുരുങ്ങിയിരിക്കുകയാണ്. ഇനിയും ഈ പ്രതിസന്ധി തുടർന്നാൽ കേരളത്തിലെ നിരത്തുകളിൽ

0: സാധിക്കുന്നത്. കേരളത്തിലെ സ്വകാര്യ ബസ്സുകളാണ് പാവപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് സർവീസ് നടത്തി അവരുടെ യാത്ര കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് കൊണ്ടാണ്. ഈ ബസ് ഉടമകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു വലിയ അനിശ്ചിതത്വം നമ്മുടെ നാട്ടിലുണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വമേധയാ എല്ലാ ബസ്സുകളും നിന്നു പോകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തുതന്നെയായാലും കേരള സംസ്ഥാനത്തിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നിലവിലുള്ള ബസ്സുകൾ അത് നിലനിർത്താനായ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ അഭിപ്രായം.
1: സ്വകാര്യ ബസ് സർവീസുകളുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിൽ നിന്നും വരുന്ന വാർത്തകൾ ആശാവഹമല്ല. നിരവധി സ്വകാര്യ ബസ്സുകളാണ് ഇതിനകം തന്നെ ജീഫോം സമർപ്പിച്ച് സർവീസ് നിർത്താൻ ഒരുങ്ങുന്നത്. നിശ്ചിത കാലയളവിൽ വാഹനം റോഡിലിറക്കില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിനെ മുൻകൂട്ടി അറിയിച്ച് റോഡ് നികുതി ഒഴിവാക്കുന്ന രീതിയാണ് ജീഫോം. അതുകൊണ്ടുതന്നെ ജീഫോം സമർപ്പിച്ചു കഴിഞ്ഞ ബസ്സുകൾ ജൂലൈ 1 മുതൽ സർവീസ് നിർത്തിവെക്കും. കൽപ്പറ്റ വൈത്തിരി ഇടിയാം വയൽ റൂട്ടിൽ സ്വന്തമായി 4 ബസ്സുകൾ ഉണ്ടായിരുന്നു വയനാട് സ്വദേശി എൽദോ മാത്യുവിന്. അതിൽ 2 ബസ്സുകൾ ഓട്ടം നിർത്തി. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമാക്കുന്നു എൽദോ മാത്യു.
2: ഞാൻ തന്നെ പേടന്റെ 20 വർഷത്തിനടുത്തായി സർവീസ് തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു തരത്തില് സർവീസ് നടത്താൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ നിലവിൽ എന്റെ 2 വണ്ടി ഓടുന്ന വണ്ടി നിർത്തിയിട്ടേക്കാം. കാരണം ഡെയിലി 3000-4000 അങ്ങോട്ട് കൊടുത്ത് ഒരാഴ്ച ഓടിച്ചു, ഇപ്പോൾ 2 വണ്ടി നിർത്തി. ഇപ്പൊ 2 വണ്ടിയാണ് ഓടുന്നത്. അത് ഞാൻ 1-ാം തീയതിക്ക് എല്ലാ വണ്ടിയും ജീഫോം കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടിയും 1-ാം തീയതി നിർത്താനുള്ള പരിപാടിയാണ്. അത്ര മോശം അവസ്ഥ. ഇപ്പൊ പ്രതിസന്ധി കാരണം വെച്ചാല് ഇപ്പോഴുള്ള നിയറസ്റ്റ് പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ പ്രിയദർശിനി വന്നതാണ്. ബസ്സിൽ സ്ത്രീ യാത്രക്കാരും കയറുന്നില്ല. നമ്മുടെ വണ്ടിയിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു 70-80% യാത്രക്കാർ സ്ത്രീകളായിരുന്നു, അവർ കയറുന്നില്ല. വിദ്യാർത്ഥികളുടെ കൺസെപ്ഷൻ ചാർജ് നിലവിൽ ഇപ്പോഴും ഒരു രൂപ തന്നെയാണ്. ഈ പ്രതിദർശിനി വന്നതോടെ യാത്രക്കാരും ഇല്ലാതായി. ഡീസലിന് ഇപ്പോ ഈ 1.5 മാസം കൊണ്ട് 8 രൂപ കൂടി. അതിനു മുമ്പ് 2 രൂപ മൊത്തം 2 രൂപയുടെ കൂടിയായിരുന്നു. മൊത്തം 10 രൂപ ഡീസലിനും കൂടി. നമുക്ക് ഏതാണ്ട് കളക്ഷനും ഡീസലിനും പൈസയും ചെലവോട് കൂട്ടി വെക്കുമ്പോൾ ഏതാണ്ട് 4000 മുതൽ 5000 രൂപ വരെ ഡെയിലി നമുക്ക് നഷ്ടം. അത്ര ഭയങ്കര മോശം വെച്ചാല് വയനാട് ജില്ലയില് ബത്തേരി താലൂക്കിലാണ് ഭയങ്കര മോശമായത്. കൽപ്പറ്റ അതിനെക്കാട്ടും മോശമാണ്. അപ്പോ എന്താ സംഭവിക്കാന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ കോളത്തിൽ പോയാല് ഒരു അടുത്ത മാസത്തോടെ പരിപാടി എന്തായാലും നിൽക്കും, സ്റ്റോപ്പായി പോകും. കാരണം ആർക്കും ഓടിച്ചു നിർത്താൻ പറ്റില്ല. TT LS ഓർഡറി എല്ലാം ഈ നമുക്ക് കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട്. 15 ഗ്യാപ്പില് 8-9 KSRTC പോകുന്നുണ്ട്. അപ്പോ ആൾക്കാരൊക്കെ KSRTC ആശ്രയിക്കാണ്. നമ്മുടെ വണ്ടിയിൽ കയറേണ്ട കാര്യമില്ല, കാരണം ഫ്രീ അല്ലേ. അങ്ങനെ വരുമ്പോ നമുക്ക് നടത്തിക്കൊണ്ടോ, നടത്തിപ്പിനുള്ള ചെലവുണ്ടല്ലോ. പിന്നെ ഏതാണ്ട് എനിക്കൊരു വണ്ടിക്ക് 65,000 രൂപ വണ്ടിക്ക് അടവാ. നമ്മുടെ ഭീമമായ പൈസ 45 രൂപ ലോൺ എടുത്തിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അതിന്റെ അടവിന്റെ പൈസ പോലും കയ്യിലില്ല, ആ ഒരു കിട്ടുന്നില്ല. അതിന് പുറമെ നമ്മൾ ചെലവിന്റെ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കാന്നാല് ഇത് പ്രസ്ഥാനം ഒരു കത്ത് നടത്തിക്കൊന്നും പറ്റില്ല. കാരണം ഈ കൊല്ലത്തിൽ പോവാണെങ്കിൽ ആത്മഹത്യകളുടെ കണ്ണ് കൂടും. എന്തായാലും ആർക്കൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സർക്കാർ എന്തെങ്കിലും ചെയ്തതെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നുള്ളത് വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം വണ്ടികളും BXS വണ്ടികളാണ്. BXS വണ്ടി എന്ന് വെച്ചാൽ 45-50 ലക്ഷം രൂപ വണ്ടിക്ക് വിലയാ, ഭൂരിഭാഗവും ലോണായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ ഒരു പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തരത്തിലൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല.
1: ഈ പ്രതിസന്ധി ബസ് ഉടമകളെയും ബസ് ജീവനക്കാരെയും മാത്രമല്ല ബാധിക്കാൻ പോകുന്നത് എന്ന് കൂട്ടിച്ചേർക്കുന്നു എൽദോ മാത്യു.
2: ഉൾനാട്ടിലേക്ക് KSRTC ഇല്ലെങ്കിൽ പോലും, ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ KSRTC ഇല്ലെങ്കിൽ പോലും അവിടുന്ന് മേന്തൂരിൽ എത്തിയാൽ ആ 10 കിലോമീറ്റർ ആണ് ആകെ ബസ് ഈ പ്രൈവറ്റ് ആശ്രയിക്കുന്നത്. ടൗണിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് KSRTC കയറി പോവാണ്. അതേപോലെ തിരിച്ചു പോകുമ്പോഴും അവിടെ ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മുടെ പ്രൈവറ്റിനെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ലോക്കൽ ഓട്ടോ വിളിച്ച് പോവാണ്. ഇപ്പൊ നിലവിൽ ഇവിടെ കൽപ്പറ്റ സ്റ്റാൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോക്കാർക്ക് പണിയില്ല. കാരണം എല്ലാരും സൗജന്യം നോക്കിയിട്ട് KSRTC നോക്കിയാണ്, ഓട്ടോ വിളിക്കുന്നില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉൾനാട്ടിലെ കച്ചവടക്കാർക്ക് കച്ചവടമല്ല, കാരണം എല്ലാരും സാധനം മേടിക്കാൻ വേണ്ടിട്ട് ടൗണിലേക്ക് വരാണ്. അവർ കട പൂട്ടി, കാരണം ആളില്ല, നാട്ടിൽ ആളില്ല. കാരണം എല്ലാരും പുറത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങുകയാണ്. ടൗണിൽ തന്നെ വലിയ വലിയ കടകളിൽ മാത്രമേ കച്ചവടമുള്ളൂ, ചെറിയൊരു കടകളിൽ കച്ചവടമില്ല. ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു കേസായിട്ട് ബസ്സുകാരെ മാത്രം ഇത് സകല മേഖലയെ ബാധിക്കുന്നുണ്ട്. ഞാനിവിടെ ലോട്ടറി കാർഡിൽ അന്വേഷിച്ചപ്പോ സ്ഥിരമായിട്ട് ഇപ്പൊ ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ എണ്ണം കുറഞ്ഞു. കാരണം വരുമാനമില്ല, ഓട്ടോക്കാർക്ക് വരുമാനമില്ല, ബസ്സുകാർക്ക് വരുമാനമില്ല. അപ്പൊ ഇതെല്ലാം സർക്കാർ തന്നെ വീണ്ടും തിരിച്ചടിച്ച് സർക്കാർ തന്നെ വീണ്ടും ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്.
1: ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച

0: നടത്തിയെങ്കിലും തീരുമാനമൊന്നും ആയില്ല. കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്നും ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും പറയുന്നു കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ്.
1: പ്രതിസന്ധി വന്ന പിന്നെ മാത്രമല്ല മുമ്പേ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വണ്ടികൾക്കൊക്കെ മുമ്പോട്ട് പോകാൻ. പ്രതിസന്ധിയോടെ വന്നപ്പം കുറച്ചുകൂടെ രൂക്ഷമായി. അപ്പം നമ്മളൊരു കണക്കൊക്കെ പറഞ്ഞായിരുന്നു 50 രൂപ 65 പൈസ നമുക്ക് ഒരു കിലോമീറ്ററിന് ചെലവുണ്ട്. 55 രൂപയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞുള്ള മനോജാലയം കൂടെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനൊക്കെ സാധ്യമാവും. അപ്പൊ അത് അത്രമാത്രം പെട്ടെന്ന് പറ്റിയല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി അപ്പം നമ്മളൊരു നിർദ്ദേശം പറഞ്ഞത് 3000 പ്രിയദർശിനി ബസ്സുകൾ ഓടുന്നുണ്ട്. 3000 വണ്ടി കൂട്ടില്ല, നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ അതുണ്ടാവുകയും ചെയ്യും. എന്തായാലും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അന്ന് ഞങ്ങളുമായിട്ട് നടത്തിയ ചർച്ചയിൽ അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ 3000 വണ്ടി ഓടുമ്പോൾ കൂടെ ഓടുന്ന വണ്ടികൾക്കുണ്ടാകുന്ന നഷ്ടം തരാൻ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അതിനെപ്പറ്റി ചർച്ച നടത്താമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മാർഗമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു ഡീസലിന്റെ പൈസയോ, ഡീസലിന്റെ ഇപ്പൊ നമ്മൾ തന്നെ 10,000 രൂപയോളം ഒരു ബസ് ഒരു വണ്ടിക്ക് അങ്ങോട്ട് ഡീസലിന്റെ ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വ്യത്യാസം വരുമെന്തെങ്കിലുമൊക്കെ, അങ്ങനെ പല രീതിയിലുള്ള മാർഗങ്ങൾ. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പഞ്ചായത്തുകൾക്ക് ഗ്രാമവണ്ടി നേരത്തെ ഉള്ളതാണ്. അങ്ങനെ പഞ്ചായത്തുകൾക്ക് ആർക്കെങ്കിലും ഗ്രാമവണ്ടി ഓടിക്കാൻ പറ്റുവാണെങ്കിൽ, പക്ഷെ അന്നേരം ആ പഞ്ചായത്തിനുള്ളിൽ ആ വണ്ടി ഓടാൻ പറ്റുള്ളൂ. അതിനൊക്കെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് 14 വർഷം മുമ്പ് വെച്ച ഒരു രൂപയാണ് ഇപ്പോഴും നമുക്ക് തരിക. അതിൽ നിന്നും 10 കുട്ടികൾ അദ്ദേഹം അങ്ങോട്ട് മാറി. അപ്പൊ അത് വിദ്യാർത്ഥികൾ കൂട്ടാന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിദ്യാർത്ഥികളോടെ ഫ്രീ ആക്കാൻ നോക്കുവാണ്. അപ്പൊ നോക്കുമ്പോൾ എന്നാ കാര്യം വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം നടക്കും. നമ്മളോട് 55 രൂപ ഒരു കിലോമീറ്ററിന് വെച്ച് തന്ന് നമ്മുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ അവർക്ക് വനിതകൾക്കോ ഫുൾ വിദ്യാർത്ഥികൾക്കോ ആർക്കാണെങ്കിലും ഫ്രീ കൊടുക്കാൻ പറ്റും. വലിയൊരു ബാധ്യത വരുന്നില്ല. കാരണം അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. എന്തായാലും ഞങ്ങൾ അത് പ്രതിസന്ധി വലിയ കാര്യമായിട്ട് കരകയറിയിട്ടൊന്നും ഇല്ലായിരുന്നു. കക്ഷിയൊക്കെ പിടിച്ചു വന്നപ്പോഴാണ് ഇപ്പൊ ഈ പ്രതികൂടെ വന്നത്.
0: നിലവിലെ സാമ്പത്തിക നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മാസം മുതൽ സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം നിർത്താനുള്ള തീരുമാനത്തിലാണ് കോഴിക്കോട് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. സ്വകാര്യ ബസ് സർവീസ് പോലുള്ള ഇത്രയും വലിയ ഒരു ഗതാഗത ശൃംഖല തകർന്നടിയുമ്പോൾ അത് കേരളത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അത് ഒട്ടേറെ തൊഴിലാളികളെയും കുടുംബങ്ങളെയും ബാധിക്കുമെന്നതുകൊണ്ടുതന്നെ ഈ വ്യവസായം നിലനിർത്താനുള്ള ഒരു ശ്രമം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഗാനം ഇതാണ് എന്ന് പോലും പറയാൻ ഞാൻ മടിക്കില്ല. സാരമതി 20-ാമത് മേളകർത്ത രാഗമായ നടുഭൈരവിയുടെ ജന്യമാണ്.
1: സരിഗമ പതനി സാനിധമാഗസ.
0: സാരമതി രാഗത്തിന് ഏറ്റവും പ്രചാരം കൊടുത്ത ഒരു ത്യാഗരാജകൃതിയുണ്ട്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ആത്മസമർപ്പണവുമാണ് ഇളയരാജയെ ഇസൈജ്ഞാനിയാക്കി മാറ്റുന്നത്. ജ്ഞാനദേശികൻ എന്ന ഗ്രാമീണനിൽ നിന്നും ഇളയരാജയെന്ന സംഗീത ചക്രവർത്തിയിലേക്കുള്ള പരിണാമം ഏതൊരു സംഗീത നിരീക്ഷകരെയും ആശ്ചര്യപ്പെടുത്തും. ക്ലാസിക്കൽ സംഗീതത്തിന്റെ സത്തയെ സ്വായത്തമാക്കിയ ബോധത്തിൽ നിന്ന് തെളിഞ്ഞ വിലോലശീലുകളാണ് ഇങ്ങനെ ഗാനമുത്തുക്കളായി അടർന്നു വീണത്. ചിത്രം മൗനം സമ്മതം, പാടിയത് യേശുദാസും ചിത്രയും.

0: രചന എൻ അജിത്.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നീല സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
6: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
5: രസം നാലിരട്ടി.
6: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
7: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
8: HNK യൂറോളജി സെന്റർ,
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
10: ബെഞ്ചമിൻ കാപ്പിരിയുടെ കളിപ്പാട്ടം അവരുടെ മുന്നിലേക്ക് എടുത്തുവച്ചു. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? കോത വെറുപ്പോടെ അതിലേക്ക് നോക്കി. ഇളയജക്കിന്റേണിത്, അവനെപ്പോഴും അതും പിടിച്ചാണ്ടായിരുന്നല്ല നടപ്പ്. കുഞ്ഞുമാക്കോതയുടെ മകന്റെയോ? അതാ ചമ്പിമാപ്പിള.

0: കൊടുത്തേണ്. അല്ലാണ്ട് പറയക്കൂടിയിൽ അതൊക്കെ വരേണ്ട കാര്യം വേണ്ടാ സാറേ.
1: ഓ,
0: അച്ചമ്പി കൊടുത്തതാണെന്ന് ഉറപ്പാണോ?
1: എന്ന് ചോദിച്ചാ ഉറപ്പൊന്നുമില്ല. വേറെ എവിടെന്ന് വരാനാണ്? ഞാൻ കാണുമ്പോഴല്ല ആ ചെക്കൻ്റെ കയ്യിലത് ഉണ്ടായിരുന്നു.
0: ആ പയ്യന്റെ പേരെന്തായിരുന്നു?
1: ചെക്കനെന്നാണ് ഞാൻ അങ്ങേക്ക് വിളിച്ചത്. ആ ഇനിയിപ്പോൾ അധികമൊന്നും വിളിക്കാൻ പറ്റിയില്ലല്ല. അപ്പളേക്ക് അവരൊക്കെ പോയല്ല.
0: എവിടേക്ക്?
1: കാഞ്ഞിരപ്പള്ളിക്ക് പോണേണെന്നാണ് പറഞ്ഞത്. അത് പിന്നെ പറമ്പും പണവും വന്നാൽ പിന്നെ മനുഷ്യരുടെ സ്വഭാവം മാറൂല സാറേ.
0: അവളല്ലേലും അറിവാണിച്ചിയാണെന്നേ.
2: ഇവിടുന്ന് പോയിട്ട് അവർക്കെന്തു പറ്റിയെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ?
1: ദേ നോക്കാത്ത തമ്പുരാനെ കോത തൊടാൻ പോവില്ല. അത് പണ്ടായാലും ഇപ്പയായാലും.
2: അവിടെ നിന്ന് മടങ്ങുമ്പോഴും ബെഞ്ചമിൻ ഇരുളിൽ തന്നെയായിരുന്നു. ഉണ്ണിച്ചക്കൻ മറഞ്ഞുപോയതിനു ശേഷം അനിവാര്യമായി ചെയ്യേണ്ട ഔദ്യോഗിക കടമകൾ പോലും മറന്ന് ദിനചര്യകളിലും അന്വേഷണങ്ങളിലും മുഴുകിയിരുന്ന ബെഞ്ചമിൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. എറണാകുളത്ത് വിളിച്ച് കമ്മീഷണറുമായി ഒരു കൂടിക്കാഴ്ച ഉറപ്പാക്കി. വൈകിട്ടാണ് സമയം പറഞ്ഞത്. അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ പലവട്ടം മനസ്സിലിട്ട് വെട്ടിത്തിരുത്തി പുതുക്കി. എങ്ങനെയൊക്കെ പറഞ്ഞാലും തെളിഞ്ഞു വരുന്നത് ഒരേ ഒരു വസ്തുതയാണ്. കീഴുദ്യോഗസ്ഥൻ മാഞ്ഞുപോയെന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ നിലവിൽ ജീവിച്ചിരിക്കുന്നേയില്ലെന്ന ഒരവസ്ഥ. എന്തായാലും ശിക്ഷാനടപടി ഏറെക്കുറെ ഉറപ്പാണ്. സന്ധ്യയ്ക്ക് എറണാകുളത്ത് നിന്ന് മടങ്ങുമ്പോൾ ബെഞ്ചമിന്റെ കൈവശം കാക്കിൽ എക്കോട്ടിലിട്ട ഉത്തരവുണ്ടായിരുന്നു. കുറച്ചുകാലം വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് ആ ഉത്തരവ് ഉറപ്പാക്കിയിരുന്നു. പ്രതീക്ഷിച്ച കടലിരുമ്പവും ഇടിമുഴക്കവും ഉഗ്രശാസനകളൊന്നും കിട്ടാതിരുന്നതിനാലാകാം അയാൾ തീരെ നിരാശനായിരുന്നില്ല. സ്റ്റേഷനിൽ നിന്ന് അത്യാവശ്യം വേണ്ടുന്ന സ്വകാര്യ ഉരുപ്പടികളുമായി കാറിൽ കയറിയപ്പോൾ വേണ്ടതിലേറെ ദുഃഖം പ്രകടിപ്പിച്ച് സഹപ്രവർത്തകർ വരാന്തയിൽ കൂടി നിന്നതുമാത്രം സ്വസ്ഥത കെടുത്തുന്നതായി. വാടക വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എന്തുകൊണ്ടോ ആ കാപ്പിരിയുടെ കളിപ്പാട്ടം അയാൾ എടുത്തില്ല. കാറെടുത്ത് പുറപ്പെടാൻ ഒരുങ്ങുന്ന നേരത്ത് ഉൾവിളിയുണ്ടായതുപോലെ ചിലരെ കാണണമെന്ന് തോന്നി. അങ്ങനെ തോടുകളും പുല്ലാനിപ്പടർപ്പുകളും പിന്നിട്ട് ആകാശം മറയ്ക്കുന്ന ആഞ്ഞിലിമരത്തിനരികിലെത്തി. കാണാനുദ്ദേശിച്ചത് എൽസേബിയൂസ് എന്ന കൊർണേലിയെയും അയാളുടെ ഭാര്യ ഏലിക്കുട്ടിയെയുമായിരുന്നെങ്കിലും ആഞ്ഞിലിമരത്തെ നോക്കി നിന്നിരുന്ന പാണ്ഡ്യാലക്കൽ വീടിന് ജീവൻ വെച്ചിരിക്കുന്നത് കണ്ടതോടെ അയാൾ നേരെ അവിടേക്ക് തന്നെ കയറി ചെന്നു. വരാന്തയിൽ വാഗമണിലെ കൂടിക്കാഴ്ച ആവർത്തിക്കുന്നതുപോലെ കാർമലിയുടെ അമ്മായി കനത്ത മുഖത്തോടെ അയാളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
3: സാറിനാട് ഞാൻ അവിടെ വച്ച് തന്നെ പറഞ്ഞതല്ലേ, പിന്നെ എന്ത് കാര്യത്തിനാണ് ഇങ്ങാട്ടിപ്പോ വന്നത്?
2: നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. സേവ്യറിന്റെ ഭാര്യയെ വിളിക്കേ.
3: വീട്ടിൽ കയറി വന്നിട്ട് വരട്ട് കാണോ.
2: പുറത്തെ സ്വരം കേട്ട് കാർമലി ഇറങ്ങി വന്നു. ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് അവൾ പറഞ്ഞു,
4: അമ്മായി അകത്തേക്ക് പോ, ഞാൻ സംസാരിച്ചോളാം.
2: തുറിച്ചു നോട്ടം, ഉച്ചത്തിലുള്ള മൂളൽ, കാറിത്തുപ്പൽ എന്നീ പ്രകടനങ്ങളോടെ വളരെ നാടകീയമായി തന്നെയാണ് അവർ അകത്തേക്ക് കടന്നുപോയത്. അയാൾക്ക് കൗതുകം തോന്നി. പലപ്പോഴും ജീവിതം അതിൻ്റെ സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും ആവർത്തിക്കാറുണ്ടെങ്കിലും നമ്മളത് തിരിച്ചറിയാറില്ല. എന്നാൽ പതിവിന് വിരുദ്ധമായി ബെഞ്ചമിൻ ഓരോ നിമിഷവും അറിഞ്ഞനുഭവിക്കുകയാണ്. അതാകാം അയാളിലുണ്ടായ മാറ്റം. കാർമലിയുടെ അമ്മായി മറയുന്നതുവരെ അവരൊന്നും മിണ്ടിയില്ല. പിന്നെ അവൾ പറഞ്ഞു,
4: സേവിച്ചേട്ടൻ ഹിമാചലിലുണ്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞായിരുന്നു. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ കുഞ്ഞിന്റെ ബോഡി?
5: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
6: HNK യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
8: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
8: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
10: FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും.

ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 1,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളി 231 പോയിന്റുമായി മുന്നിലെത്തി. 181 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീനാരായണ ഗവൺമെന്റ് പോളിടെക്നിക് 2 സ്ഥാനത്തും 156 പോയിന്റുമായി കണ്ണൂർ ഗവൺമെന്റ് പോളി 3 സ്ഥാനത്തുമുണ്ട്. തെലങ്കാനയിൽ ഒരു കുടുംബത്തിലെ 4 കൊലപ്പെടുത്തിയ കുറ്റത്തിന് 4 പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവിരോധവും മോഷണവുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി.

0: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മധുരമൂറുന്ന നിമിഷങ്ങൾ, ഓർമ്മകൾ. എത്ര മനോഹരമായിരുന്നു ആ സ്കൂൾ കാലം. ആ ഓർമ്മകൾക്ക് എന്നും ഇടവപ്പാതിയുടെ തണുപ്പാണ്. വെള്ളത്തണ്ടും മയിൽപ്പീലിത്തുണ്ടും മാങ്ങയും നെല്ലിയും നൽകി സൗഹൃദങ്ങൾ പങ്കിട്ടിരുന്ന കാലം. അറിയാതെ കൊതിച്ചു പോകാറില്ലേ ഒരു വട്ടം കൂടി ആ തിരുമുറ്റത്തെത്താൻ. 1982 പുറത്തിറങ്ങിയ ചില്ല് എന്ന സിനിമയ്ക്കു വേണ്ടി യേശുദാസ് പാടിയ ഈ പാട്ട് ഗൃഹാതുരത്വം നിറഞ്ഞ ആ ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുപോകുന്നു. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലെനിൻ രാജേന്ദ്രൻ. ONV കുറിപ്പിന്റെ വരികൾക്ക് NB ശ്രീനിവാസൻ ഈണം നൽകിയിരിക്കുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: മാഞ്ഞുപോയൊരു കുട്ടിക്കാലം, ഓർക്കാൻ കൊതിക്കുന്ന കാലം, ഒരിക്കലും തിരിച്ചു വരാത്ത, എല്ലാവരും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആ മധുരിക്കുന്ന കാലത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. കമൽ സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലെ ഈ പാട്ട് സഹോദര സ്നേഹത്തിന്റെ ഊഷ്മളതയും ബാല്യത്തിന്റെ നിഷ്കളങ്കതയും എടുത്തു കാണിക്കുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകിയിരിക്കുന്നു. പാടിയത് ചിത്ര.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് സന്ധ്യ.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
6: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ ഒറ്റമ്മൽ, കോഴിക്കോട്.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
8: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: വെനീസിയ ബാത്ത്വെയർസ്.
11: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
10: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
12: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
13: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
14: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
1: ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
15: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I am Abhishek Mukhopadhyay. The headlines. Prime Minister Narendra Modi to embark on 3-day state visit to Seychelles this morning to attend Seychelles' 50th National Day. Union Home and Corporation Minister Amit Shah to launch Bharat Taxi Service in 14 cities of Gujarat today. India develops world's first hydrogen production facility that uses heat from nuclear reactor. New Delhi launches Operation Amistad to aid quake-hit Venezuela, sends relief material and medical assistance as death toll rises to 920. In the FIH Men's Pro League Hockey, India thrashes Pakistan 7-1 in London last night. And in football, 2-times champion Uruguay crash out of FIFA World Cup after losing to Spain 1-0. Prime Minister Narendra Modi will embark on a 3-day state visit to Seychelles this morning to attend the Golden Jubilee celebrations of the National Day of Seychelles as the guest of honour. Prime Minister last visited Seychelles in 2015. External Affairs Ministry said in a statement that a contingent of the Indian Defence Forces, along with 2 Indian Navy ships, will participate in the celebrations. During the visit, Prime Minister will hold talks with President of Seychelles, Dr. Patrick Harmini, and review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. Our correspondent has filed this report.
16: Prime Minister Modi will address the National Assembly of Seychelles and interact with members of the Indian diaspora during his visit today.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
3: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും കവിതകളിൽ കുറിച്ചിട്ട മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരിയായിരുന്നു ബാലാമണിയമ്മ. മാതൃവാത്സല്യം, പാരസ്പര്യം, ഭക്തി, ദേശീയത തുടങ്ങി വൈവിധ്യപൂർണമായ കാവ്യപ്രപഞ്ചം വായനക്കാർക്കായി സമ്മാനിക്കാൻ ബാലാമണിയമ്മയ്ക്ക് സാധിച്ചു. മഴുവിന്റെ കഥ, മുത്തശ്ശി, നിവേദ്യം, അമൃതം ഗമയ തുടങ്ങി ശ്രദ്ധേയമായ ഒട്ടനവധി കാവ്യങ്ങൾ രചിച്ച അവർക്ക് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ആശാൻ പ്രൈസ് തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിക്കുകയും 1987 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. സസ്നേഹത്തിൽ കവയത്രി ബാലാമണി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നത് മകൾ ഡോക്ടർ സുലോചന നാലപ്പാട്ട്.
5: കവിതകൾ വായിച്ച് ബാലാമണിയമ്മയെ മനസ്സിലാക്കിയ വായനക്കാർക്ക് ആ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക മാതൃത്വം, വാത്സല്യം തുടങ്ങിയ കാര്യങ്ങളാണ്. മലയാളികൾ വായിച്ച് മനസ്സിലാക്കി

0: മനസ്സിലാക്കിയ ബാലാമണിയമ്മ ആ ഒരു കവയത്രിയിൽ നിന്നും മകൾ അനുഭവിച്ചറിഞ്ഞ അമ്മയിലേക്കുള്ള ദൂരം എത്രത്തോളം ഉണ്ട്?
1: ഈ കവിതയെ പറ്റിയിട്ട് പറയണമെന്ന് എനിക്ക് ഒന്ന് തോന്നിയിട്ടില്ല. എന്താ പറയുക, അമ്മയെ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഈ മാതൃത്വത്തിൻ്റെ കവി എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടു. അതിൽ കുരിശ് തെറച്ച് അവിടെ നിർത്തി, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല കുരിശിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ തുടക്കത്തിൽ കുട്ടികളുണ്ടാവേണ്ട സമയം ഒരു വല്ലാത്തൊരു സമയമാണ്. അതിൻ്റെ ഒരു സന്തോഷവും അതുമൊക്കെ അപ്പോഴാണ് അത്രയ്ക്കുള്ള ആ സ്നേഹം അങ്ങോട്ട് കഴിഞ്ഞങ്ങോട്ട് ഒഴുകണ ഒരു സമയമാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ മുന്നിലേക്ക് പോയി അമ്മ, അതാരും കണ്ടില്ല. ഷഷ്ടിപൂർത്തി ഉപഹാരം ഉണ്ടായിരുന്നു. അക്കിത്തം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഷഷ്ടിപൂർത്തി ഉപഹാരത്തിൽ. 60 വയസ്സായിട്ട് അക്കിത്തം എഴുതിയിട്ടുണ്ട്. ഇവർക്കിപ്പോൾ 60 വയസ്സായി ബാലാമണിയമ്മയ്ക്ക്. ഇനിയും നിങ്ങൾ അവരോട് കുട്ടിക്ക് മുല കൊടുത്തോണ്ടിരിക്കാൻ പറയൂ എന്ന് അക്കിത്തം എഴുതിയിട്ടുണ്ട് അതിൽ. എന്നുവെച്ചാൽ ഈ കുട്ടികളുടെ അതൊരു തുടക്കം, ഒരു കുട്ടി വന്ന് അതിലുള്ള സ്നേഹം വന്ന് അത് കഴിഞ്ഞ് പിന്നെ മേപ്പട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുമൊഴുകി ആ സ്നേഹം. എല്ലാവരും മക്കളായി നമ്മുടെ. ഫഹദിനെ കണ്ടിട്ട് എൻ്റെ മകനാണ്. അങ്ങനെയാണ് ലോകത്തിലുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നു. കൈകൊണ്ട് വിരിച്ച അമ്മ അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിന്നു ബാലാമണിയമ്മ. അങ്ങനെയാണ്. പിന്നെ അപ്പോഴേക്കും അമ്മാവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ തിയോസഫി ഫിലോസഫി സകല സാധനമുണ്ട്. അതിലേക്കൊക്കെ അമ്മ നല്ലോണം ഡാബിൾ ചെയ്തിട്ടുള്ള കവിതകളാണ്. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ മാതൃഭാവം എന്നുള്ള സാധനം കഴിഞ്ഞിട്ട് അമ്മ നീങ്ങിയത് ആരും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അമ്മയ്ക്ക് കുട്ടിക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് എപ്പിലെപ്സി വരുന്ന ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുണ്ട്. 7-8 വയസ്സ് തൊട്ടിട്ട് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് അടുക്കളയിലേക്ക് കടത്തില്ല കുട്ടിയെ. വല്ല തീപെട്ടാലോന്ന് വിചാരിച്ചിട്ട് പാചകമൊന്നും അറിയില്ല. അത് കാരണം കുളത്തിൽ പോയിട്ടാണ്, അന്നൊക്കെ നല്ല പാട്ട് കുളമുണ്ട്, കുളത്തിൻ്റെ പോയിട്ടാണ് എല്ലാവരും കുളിക്കുക. ഒറ്റയ്ക്ക് അമ്മയെ വിടില്ല, വീണാലോ എന്നുള്ള അപസ്മാരം വന്നിട്ട്. അങ്ങനെ അന്ന് അമ്മ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ തമ്മിൽ തമ്മിൽ കവിതകളാണ് എഴുതുന്നത്. ഇന്ന് വൈകുന്നേരം നമുക്ക് ചെറിയിൽ പോയി കുളിക്കാം എന്നുള്ളത് കവിതയാക്കിയിട്ടാണ് ഈ ഫ്രണ്ട്സ് തമ്മിൽ തമ്മിൽ എഴുതുക. 2 സഹോദരിമാരാണ് അവർ, അമ്മയും അമ്മയുടെ അനിയത്തിയും. സ്കൂളിലേക്ക് പോയിട്ടില്ല അന്ന്, പെൺകുട്ടികൾ സ്കൂളിൽ പോകില്ല,
0: അമ്മ തീരെ വിദ്യാഭ്യാസം നേടിയിട്ടില്ല,
1: സ്കൂളിൽ പോയിട്ടില്ല.
0: അപ്പോ അനൌദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അനൗപചാരികമായിട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസം അവിടുന്ന്
1: ഉണ്ട്. വീട്ടില് ഒരു കുഞ്ഞുണ്ണി അമ്പീഷ് എന്ന് പറഞ്ഞ ആള് വന്ന് സംസ്കൃതവും കണക്കും പഠിപ്പിച്ചു എന്നാണ് അമ്മ പറയണത്. അമ്മക്ക് കണക്ക് പഠിപ്പിച്ചത് അമ്പീഷൻ പറ്റാത്ര ശരിയായിരുന്നു എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ സംസ്കൃതവും മലയാളവും ഒക്കെ അമ്പീഷൻ പഠിപ്പിച്ചിട്ടുണ്ട്.
0: അപ്പോൾ അമ്മയുടെ ആ എഴുത്തിന് ആ ഒരു തറവാട്ടിലെ സാഹചര്യം എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്? കാരണം ഇപ്പോൾ മലയാളിക്ക് ലോക സാഹിത്യത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോന. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് വിദേശ സാഹിത്യവുമായിട്ടൊരു ബന്ധം വരുന്നത്. അത് മലയാളത്തിൽ പിൽക്കാലത്ത് വന്ന എഴുത്തുകാരെയും എഴുത്തുകളെയും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതേ വീട്ടിലുള്ള ബാലാമണിയമ്മയെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും.
1: അതന്നെയാണ്. എന്താ വെച്ചാൽ ഈ അമ്മാവൻ ഇരുന്ന് എഴുതണതല്ലാണ്ട് ആരും കാണുന്നില്ല. ഒരു വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഉണ്ട് ഒരു സ്റ്റാൻഡിന്റെ മുകളിലിട്ട്, അത് അമ്മാവന്റെ സൈഡിലുണ്ടാവും. എന്നിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ
0: എഴുതുന്ന
1: പുസ്തകങ്ങൾ വരും. അതന്നെയുള്ളൂ, വേറെ എന്ത് പരിപാടികളിൽ ഒന്നുമില്ല. അതന്നെയാണ്
0: അന്നത്തെ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിൽ നിന്ന് ഒരു 100 വർഷം പിന്നിലെ കഥയാണ് പറയുന്നത്. അപ്പൊ പെൺകുട്ടികൾക്കും ഈ രീതിയിലുള്ള അവസരങ്ങൾ എഴുത്തിനും വായനയ്ക്കുള്ള ഒരു അവസരം വീട്ടിലുണ്ടായിരുന്നു,
1: വളരെയധികം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മാവൻ അന്നിപ്പോ എന്താണ് ഗാർഡനർ വായിച്ചു എന്ന് ചോദിച്ചോളൂ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യ നേരത്ത് നാമൻ ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നുള്ള ആ ഒരു സമയത്ത് അമ്മാമൻ തെക്കിണിയിലേക്ക് വരും. എന്നിട്ട് പായ വിരിച്ചിട്ട് ഈ സ്ത്രീകളൊക്കെ ഇരിക്കും, അനിയത്തിയും ചെറിയമ്മ അമ്മയും നമ്മുടെ അനിയത്തിയും അവരൊക്കെ അവിടെ ഇരുന്നിട്ട് അമ്മാമൻ ഇങ്ങനെ ഞാൻ നടന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് എഴുതിയ ഒരു ഭാഗം അമ്മാമൻ ഈ സ്ത്രീകൾക്ക് വായിച്ചു കൊടുക്കും.

0: ബാലാമണിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ഡോക്ടർ സുലോചന നാലപ്പാട്ട്.
1: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്കനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ EasyEMIയിൽ സ്വന്തമാക്കൂ. കണ്ണം കണ്ടി.
2: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണം കണ്ടി സസ്നേഹം.
4: മോലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: അമ്മയുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ കൽക്കട്ട പർവം തുടങ്ങുന്നത് അച്ഛനെ വിവാഹം ചെയ്ത് കൽക്കട്ടക്ക് പോകുമ്പോഴാണ്. അപ്പോ ആ ഒരു വിവാഹത്തിലേക്ക് നയിക്കുന്നത്, അച്ഛൻ അവിടെ വലിയൊരു ജോലിയായിരുന്നു കൽക്കട്ടയില്. അപ്പൊ ആ വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ ഒരു മേൽവിലാസം എഴുത്തുകാരി എന്നത് തന്നെയാണോ?
6: അത് തന്നെയാണ്, അച്ഛന്റെ മനസ്സിൽ അത് തന്നെയാണ്. അച്ഛനും അച്ഛന്റെ ഫ്രണ്ട് രണ്ടുപേരും കൂടെ ഗുരുവായിരുന്നു. 6 മൈല് നടന്ന് രണ്ടുപേരും വന്നിട്ട് പെണ്ണ് കണ്ടു. പെണ്ണ് കണ്ടിട്ട് തിരിച്ചു പോണ സമയത്താണ് കോന്തുനായർ കൂടെ പോയിട്ട് പറഞ്ഞത്. കുട്ടിക്കാലം തൊട്ട് അസുഖമുള്ള കുട്ടിയാണ്. അത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ച പിന്നെയാണ് ഈ കുട്ടിക്ക് അസുഖം വന്നത് എന്ന് വെച്ചാൽ ഞാൻ അവളെ ട്രീറ്റ് ചെയ്ത് മാറ്റില്ലേ, സൂക്കിട് മാറ്റില്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയത്.
5: അത് ശരിക്കും ഏത് തലമുറയിലും പെട്ട മനുഷ്യർക്ക് കൊടുക്കാവുന്ന ഒരു വലിയൊരു ഉൾവെളിച്ചം തന്നെയാണ് അല്ലേ?
6: അതെ, അമ്മ റെസ്പെക്ട് ചെയ്തു അച്ഛൻ. എഴുതുന്ന കാരണം കൊണ്ടായാലും എന്ത് കാരണം കൊണ്ടായാലും അമ്മക്ക് തന്നെത്താനൊരു കാറിന്റെ ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ അറിയില്ലേ. അച്ഛൻ തുറന്നു കൊടുക്കും, എന്നിട്ട് കയറും, ഇരുത്തിയിട്ട് ഒരു കുട്ടിയെ നോക്കണ മാതിരിയാണ് അച്ഛൻ നോക്കിയിട്ടുള്ളത്. കുട്ടിയെന്ന് തന്നെയാണ് വിളിക്കുക, വാലേന്നല്ല വിളിക്കുക, കുട്ടിയെന്ന് തന്നെ വിളിക്കുക. കല്യാണം കഴിച്ചിട്ട് അച്ഛൻ ഉടനെ കൊണ്ടുപോയില്ലേ കൽക്കട്ടയ്ക്ക്, 5-6 മാസമൊക്കെ ആയിണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പോൾ പണ്ട് താമസിച്ചിരുന്ന വീട് മാറ്റിയിട്ട് വലിയൊരു വീടെടുത്തു. സ്പെസിഫിക് ആയിട്ട് അമ്മയ്ക്ക് ഇരുന്ന് എഴുതാനായിട്ടൊരു മുറി ശരിയാക്കി വെച്ചു, സെർവൻസിനെ വെച്ചു, അതൊക്കെ റെഡിയാക്കിയിട്ടാണ് അമ്മയെ കൽക്കട്ടയ്ക്ക് കൊണ്ടുപോയുള്ളൂ.
5: അപ്പോഴത്തിനുള്ള എല്ലാ സാഹചര്യവും
6: എഴുതാനായിട്ട് ഉള്ള ഇതാണ്, വേറൊന്നും അമ്മ വീട്ടിൽ ചെയ്യണ്ട. നല്ല ബന്ധമായിരുന്നു അവർക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവില്ല ഇവർ തമ്മിലുള്ള സ്നേഹം, നമ്മൾ കാണിക്കുന്ന മാതിരി പുറത്തേക്ക് കാണിക്കില്ല പഴയ ആൾക്കാർ. മിണ്ടലും കൂടിയും അല്ലേ, വളരെ
5: കുറവായിരിക്കും. ഈ അച്ഛന്റെയും അമ്മയുടെയും ജീവിതങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോ ജീവിത ശൈലി തന്നെ വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അമ്മയെ നമ്മള് ചിത്രങ്ങളിലൊക്കെ കാണുമ്പോ വളരെ ലളിതമായ വസ്ത്രധാരണവും മറ്റുമാണ്. പക്ഷെ അച്ഛന്റെ ഒരു കൽക്കട്ടയിലെ ജീവിതം, വലിയ ജോലി, വിദേശ കമ്പനിയിലെ ജോലി, അതിന്റെ മാനേജർ ആയിരിക്കുന്നു, വലിയ സമ്പന്നനാണ്. അപ്പോ ഈ രണ്ടും തമ്മിൽ എത്രത്തോളം മാച്ച് ചെയ്ത് പോയിട്ടുണ്ട്?
6: ഒന്നാമത് അമ്മയ്ക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. ഈ അച്ഛൻ ആദ്യത്തെ ഇന്ത്യൻ ജനറൽ മാനേജർ ആയിരുന്നു ആ കമ്പനിയുടെ. അതൊന്നും അമ്മയ്ക്ക് അതൊന്നും ഏശില്ല, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് അമ്മ എടുത്തിട്ടില്ല. എന്ത് പൊസിഷനാണ് എന്റെ ഭർത്താവ് ഹോൾഡ് ചെയ്യണത്, അതൊന്നും നമ്മുടെ തലയിലില്ല.
5: ഇപ്പൊ ബാലാമണിയമ്മ, നമ്മൾ മലയാളത്തില് സ്ഥിരം കാണുന്ന എഴുത്തുകാർ, ഇപ്പൊ സ്ത്രീകൾ എന്നുള്ളതിനുപരി ഏത് എഴുത്തുകാരെക്കാളും

0: വ്യത്യസ്തയാണ്. കാരണം കേരളത്തിൽ നിന്നുകൊണ്ടല്ല ബാലാമണിയമ്മ കൂടുതലും എഴുതിയിട്ടുള്ളത്. കാരണം കൽക്കട്ടയിലായിരുന്നു, ജീവിത പരിസരം വ്യത്യസ്തമാണ്. അതിനിടക്ക് കണ്ട കാഴ്ചകൾ, അനുഭവിച്ച അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ
1: അതിനേക്കാൾ
0: വ്യത്യസ്തമാണ്. ഇപ്പൊ കൽക്കട്ട എന്ന് പറയുന്നത് ബാലാമണിയമ്മയോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൽക്കട്ടയിലുള്ള സമയത്ത് ലോകമഹായുദ്ധം നടക്കുന്നു,
1: വിഭജനം
0: നടക്കുന്നു, സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയത് അമ്മയുടെ എഴുത്തുകളിൽ എത്രത്തോളം പ്രതിഫലിച്ചിട്ടുണ്ട്?
1: എഴുതിയിട്ടുണ്ട് ധാരാളം. രണ്ട് കവിതകളാണ് അതിനെ പറ്റിയിട്ടുള്ളത്. വിഭജനത്തിനെ പറ്റിയുള്ള കവിതകൾ രണ്ടെണ്ണം ഉണ്ട്, രണ്ടും 46 എഴുതിയിട്ടുള്ളതാണ്. അതിലെ രണ്ട് കുട്ടികൾ ഒരു പുഴ പക്കത്ത് പോയിട്ട് പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്, പൂമ്പാറ്റകളെ പിടിച്ച് നടന്ന് രണ്ട് കുട്ടികളുടെ കുട്ടിയോട് കൂടിയിട്ട് കളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്തോ കട്ടിപ്പരിന്തോൽ പുതപ്പിച്ച അതിൻ്റെ മുകളിൽ കൂടി നന്നേ മിനുത്തൊരു സാധനം കൊണ്ട് കവർ ചെയ്തതാണ് മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. ഉള്ളിലുള്ളത് ആ ആനിമലാണ് ഏറ്റവും ഉള്ളിലുള്ളത്. അത് വേറെ എന്തെങ്കിലും ഒരു സാധനം വരണമെത്ത് അത് കണ്ട് പുറത്തേക്ക് വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ കല്ലെടുത്തെറിയാനും കളിക്കുന്നതും അതൊക്കെ പോയി സന്ധ്യയായി. സന്ധ്യയായപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, എന്തിനാ നമ്മളിങ്ങനെ തമ്മിലിങ്ങനെ വാക്കുകളാൽ ചരൽക്കല്ലുകളെടുത്ത് തമ്മിൽ എറിഞ്ഞ് വേദനിപ്പിക്കേണ്ടത് എന്തിനാണ്? നമ്മൾ ഇവിടെ കളിക്കാനായിട്ട് പൂമ്പാറ്റയെ പിടിക്കാനും ഒക്കെ വന്ന, ഇവിടെ മണ്ണിൽ കിടന്ന് ഉരുളാനും ഒക്കെ വന്ന രണ്ട് കുട്ടികളല്ലേ, ഇത് നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകരുതേ എന്ന് ചോദിച്ചിട്ട്, പിന്നെ അവസാന കുട്ടികൾ രണ്ടാളും കൈ പിടിച്ചിട്ട് നമ്മൾ തമ്മിൽ കോർത്ത കൈക്കുള്ളിൽ കൂടണയാവോ പ്രേമം എന്നാണ്.
0: ആ രണ്ട് കുട്ടികൾ
1: ഹിന്ദു മുസ്ലിമാണ്, രണ്ട് സമുദായങ്ങളാണ്. ആരും അതങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല, ഞാൻ അതാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ചൈനയുടെ യുദ്ധം, ഇൻഡോ ചൈന അത് നടക്കുന്ന സമയത്ത് ഒരു കവിതയാണ്, നമ്മുടെ ഒരു കവിതയാണത്. പാടാത്ത പാട്ടുകൾ എന്നാണ് ആ കവിതയുടെ പേര്. ഈ മഞ്ഞുമലകളുടെ മുകളിൽ ഒരു മധ്യവയസ്കനായിട്ടൊരു സോൾജറും ഒരു 10-18 വയസ്സുള്ള ഒരു കുട്ടിയും മരിക്കാൻ കിടക്കുകയാണ് ഈ മഞ്ഞുമലയുടെ മുകളിൽ. അപ്പൊ ഈ അച്ഛൻ കിടന്നിട്ട് അയാൾ മരിക്കാൻ നിൽക്കണ, ഈ കുട്ടിയുടെ മീശ കുരുക്കണ കുട്ടിയാണ്, അത്രയായിട്ടുള്ളൂ. അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മകൻ്റെ മരി തോന്നുന്നുണ്ട്. അപ്പൊ അവൻ്റെ അമ്മ അവിടെ ആ ചപ്പാത്തി ഉണ്ടാക്കണതൊക്കെ ഇയാൾക്ക് മനസ്സിൽ തോന്നുന്നു. ആ പോയം എഴുതി കഴിഞ്ഞപ്പോൾ അച്ഛൻ വായിക്കാൻ എൻ്റെ മാതൃ റൂമിൽ ഇടില്ല. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, എന്താ ഇപ്പൊ അവിടെ ഉള്ളത്, ഈ ഇവര് ചോദിക്കുന്ന സ്ഥലം? അവിടെയൊക്കെ മഞ്ഞുമലയാണ്, എന്നാ പിന്നെ അതുകൊണ്ട് കൊടുക്കരുതെന്ന് ചോദിച്ചു അമ്മ. എന്തിനാ ഈ കുട്ടികളെ കൊല്ലണത്? അതാണ് ബാലാമണിയമ്മ.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: 1974 December 30 തിരൂർ തുഞ്ചൻ പറമ്പിൽ ആകാശവാണി നടത്തിയ കവി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ബാലാമണി അമ്മ സംസാരിച്ചതിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
3: സുഹൃത്തുക്കളെ, ആകാശവാണിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ കവികൾ തങ്ങളുടെ കുലഗുരുവിനെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ ഓരോ തലമുറയിലും എഴുത്താണി കൊണ്ട് കരളിൽ കുറിച്ചിട്ടുള്ള ആ കവിതയെ അനുസ്മരിക്കുവാനും ആദരിക്കാനും വേണ്ടി ഇവിടെ ഒത്തുചേരുകയാണ്. ഏറ്റവും മികച്ച ജനകീയ കവിയായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ. തലമുറകളായിട്ട് പാരായണം ചെയ്തു പോന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ആ വിശിഷ്ട കാവ്യങ്ങൾ തന്നെയാണ് ആ മഹാകവിയുടെ ശാശ്വത സ്മാരകങ്ങൾ. ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ ഇന്ന് ആ പാരായണം പ്രായണ നിലച്ച മട്ടായി. അതുകൊണ്ട് ഇത്തരം വാർഷിക ദിനാഘോഷങ്ങളും തുഞ്ചൻ മഠങ്ങളും തന്നെ ആ പുണ്യസ്മരണയെ ഉദ്ദീപിപ്പിക്കാൻ ആവശ്യമായിരുന്നു.
4: നിങ്ങൾ 4 രണ്ട് പെൺകുട്ടികളും 2 ആൺകുട്ടികളും, അതിലേറ്റവും കൂടുതൽ അമ്മയുടെ സ്വഭാവ രീതികളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള മകളാരാണ് അല്ലെങ്കിൽ മകനാരാണ്?
5: എൻ്റെ 2 ഏട്ടൻ ശ്യാം സുന്ദർ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മനസ്സുമാതിരി ക്ലീനായിട്ടുള്ള മനസ്സുള്ളത് ആ ഏട്ടന് മാത്രമേ ഉള്ളൂ. വേറൊരാളെ പറ്റി നമ്മൾക്കൊരു കുറ്റം പറയാൻ പറ്റില്ല ആ ഏട്ടൻ്റെ അടുത്ത്, വിശ്വസിക്കില്ല. അതാണ് എനിക്കൊക്കെയും കുറച്ചൊരു കുശുമ്പ് തോന്നും അങ്ങനെയൊക്കെ ചെയ്യും. ചേച്ചിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഈ ഏട്ടനായിരുന്നു ശ്യാം സുന്ദർ ആണ് അധികം അമ്മയുടെ മാരിയുള്ളത്. ചേച്ചിയുടെ അമ്മയുടെയും കൂട്ടിലൊരു കഥ പറഞ്ഞുതരാം. സുഗതകുമാരി വീട്ടിൽ വന്ന, കൊച്ചിയിലെ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാനുണ്ട് ചേച്ചീൻ്റെ വീട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ കുറച്ചിങ്ങനെ കുറഞ്ഞു വരണ സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു, അറിയില്ലേ സുഗത, ഇതെൻ്റെ മാനസപുത്രിയാണ് എന്ന് പറഞ്ഞു. അമ്മ ആമിയോപ്പ് കണ്ടിട്ടൊന്നും പറഞ്ഞ, ഞാൻ ആമിയോപ്പിനെ വിളിക്കാം പറഞ്ഞില്ല. അമ്മ അതേ കുട്ടി, ആ

0: അപ്പോൾ എന്നെ പിന്നിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ചേച്ചി പറഞ്ഞു, മാനസപുത്രി എന്ത് മാനസപുത്രിയാണ്, അമ്മയ്ക്ക് ഞാനും തനും മാത്രമേ ഉള്ളൂ പുത്രിയായിട്ട്, വേറെ പുത്രിയൊന്നും ഇല്ല കേട്ടോ. അമ്മിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ മറ്റേ കുട്ടികളെക്കാട്ടിലും സ്നേഹിക്കണം എന്നുള്ള, അതൊരു ചെറിയ കുട്ടിയമാരിയാണ്.
1: അവര് തമ്മില് ഇപ്പോ അമ്മയും മാധവിക്കുട്ടിയും തമ്മില് ഉള്ള ഒരു ബന്ധം, കേരളം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന രണ്ടെഴുത്തുകാർ ഒരേ വീട്ടിൽ അമ്മയും മകളുമായിട്ടിരിക്കുമ്പോ അവര് തമ്മിലുള്ള ഈ സാഹിത്യ സംബന്ധമായിട്ടുള്ള ഒരു ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു?
0: അത്രയ്ക്ക് സാഹിത്യ സംബന്ധമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഉള്ളൊരു അമ്മയുടെ അനിയത്തി അമ്മിണിയമ്മ കുറച്ചും കൂടെ അമ്മത്വം നമ്മൾ പറഞ്ഞ സാധനം ഉള്ള ആളായിരുന്നു. നമ്മള് സാധാരണ അമ്മമാര് ചെയ്യണമാതിരി നമ്മള് കൊഞ്ചിക്കുകയും മുടി ചെയ്തി തരികയും അങ്ങനെയൊക്കെ ചെയ്യും. എന്റെ അമ്മ അതൊന്നും ചെയ്യില്ല. അപ്പൊ ആമിയോപ്പിന് അതൊരൊക്കെ വിഷമാണ്. അച്ഛന് ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാലും അമ്മ പറയും, അവള് കുട്ടിയല്ലേ, അവള് എന്താ എന്തിനാ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ വിഷമം ഇതാക്കണത് എന്ന് അമ്മ പറയും. അച്ഛനെ സമാധാനിപ്പിക്കേണ്ടത് അമ്മയാണ്
1: എപ്പോഴും. എല്ലാ വീട്ടിലും പൊതുവെ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു പാലമായിട്ട് പലപ്പോഴും അമ്മ മാറാറുണ്ട്. അപ്പോൾ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ പ്രത്യേകിച്ചും മാധവിക്കുട്ടിയുടെ ചില എഴുത്തുകളൊക്കെ എന്റെ കഥയൊക്കെ പുറത്തു വന്നപ്പോൾ അച്ഛനും മകളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കണക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അമ്മയുടെ ഒരു റോൾ എന്തായിരുന്നു?
0: അമ്മ അതെങ്ങനെയാണ് പറയാ, അവള് കുട്ടിയില്ല, ആമി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തിനാ വിഷമിക്കണത്. അവള് അങ്ങനെയല്ലേ, കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ കഥ പറയുന്ന ആളല്ലേ, കഥ പറയണു, അതിനെ പറ്റി വിഷമിക്കരുതെന്ന് അച്ഛനോട് പറയുന്ന ഉപദേശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.
2: 1969 ബാലാമണിയമ്മ കോഴിക്കോട് ആകാശവാണിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നൊരു ഭാഗം.
3: കവിത ഒരു വെളിപാടല്ല, എനിക്ക് ഒരു യത്നസാഫല്യമാണ്. ഒരു സ്വപ്നത്തെ വാക്കുകളിൽ തടഞ്ഞിടലാണ്. ജീവിതത്തിലൂടെ എന്നെ കൊണ്ടു നടത്തുന്ന അജ്ഞാത ശക്തി കണ്ണീർ തുടയ്ക്കുമ്പോൾ എന്ന പോലെ കവിത എഴുതുമ്പോഴും എൻ്റെ കൈക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവണം. അതിന് പുറമേ രഹസ്യമയമോ എന്നെ തന്നെ നിലതെറ്റിച്ചു കളയുന്നതോ ആയ ഒരന്തസ്ചോദനം ഞാൻ അനുഭവിച്ചിട്ടില്ല.
1: അമ്മയ്ക്ക് ലഭിക്കാത്തതായിട്ടൊരു പുരസ്കാരമില്ല മലയാള സാഹിത്യത്തിലാണെങ്കിലും. ഇപ്പോൾ കേന്ദ്ര സാഹിത്യം, അതിനുശേഷം പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഈ കവിതകൾ അംഗീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളത് അമ്മയെ സംബന്ധിച്ചൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു?
0: ഒട്ടും എഫക്ട് ചെയ്യില്ല അമ്മയെ, അതിലൊന്നും അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം.
1: അമ്മ ദീർഘകാലം ജീവിച്ചു, 95 വരെ ജീവിച്ചു. ഒരുപാട് കവിതകൾ എഴുതി, രാജ്യം മുഴുവൻ ആദരിക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോ അമ്മയുടെ ജീവിതത്തിലേക്ക് ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഏറ്റവും തിളക്കമാർന്ന് നിൽക്കുന്നത് എന്താണ്?
0: അമ്മ ഏത് കാലത്തും നാലപ്പാട്ട ലക്ഷ്മിയായിട്ട് തന്നെ ജീവിച്ചു. ബാലാമണിയമ്മ എഴുതാൻ തുടങ്ങിയപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള പേരാണ് ലക്ഷ്മി എന്ന അമ്മയുടെ പേര്. അവസാനം വരെ ബാലാമണിയമ്മ ലക്ഷ്മിയായിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. ഒരു അവാർഡ് കിട്ടിയാൽ അതിന് ഒരു വിലയില്ല അമ്മയ്ക്ക്. അമ്മയ്ക്ക് വേണ്ട അവാർഡുകൾ വേറെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ, വേറെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരാളെ പറ്റിയൊരു നന്മയല്ലാണ്ട് മനസ്സിലൊന്നും വരില്ല.
2: ജീവിത സായാഹ്നത്തിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ചുറ്റുമുള്ള ലോകത്തെ തിരിച്ചറിയാനാകാതെ ബാലാമണിയമ്മ പ്രയാസപ്പെട്ടപ്പോഴും ചുറ്റുമുള്ള ലോകം അവരുടെ കവിതകൾ വായിച്ച് ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. 2004 95 വയസ്സിൽ ബാലാമണിയമ്മ ഈ ലോകത്തോടെ എന്നേക്കുമായി വിട പറഞ്ഞു. ചിന്തയിലെ ഔന്നത്യം കൊണ്ടും എഴുത്തിലെ ലാളിത്യം കൊണ്ടും മലയാള കാവ്യലോകത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ കവയത്രി ബാലാമണിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ ഡോക്ടർ സുലോചന നാലപ്പാട്ട്. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ. കണ്ണം കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
4: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇന്ന് സ്പെയിൻ ഉറുഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. സ്പെയിനുവേണ്ടി അലക്സ് ബേന 42nd minute ഗോൾ നേടി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2nd വിജയം. കൊല്ലത്തെ 26 runsനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
1: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: TNT apply.
3: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door

0: മാനുഫാക്ചറിംഗ് ക്യുറാസ്.
1: ഈ മഴ എത്ര ദിവസം നിൽക്കും?
2: 4 ദിവസം നിർത്താതെ പെയ്യും.
3: മൈ ജി ലാഭ മഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.

0: ഓർമ്മകളുടെ സംഗീതം.
1: പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാലോകം തുടരുന്നു. 1979 എന്ന വർഷം പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാ ജീവിതത്തിലെ അതിനിർണായകമായ മറ്റൊരു കാലയളവായിരുന്നു. ഭാവഗാനങ്ങളോടൊത്തു നിൽക്കുന്ന ഗാനങ്ങളുമായി എത്തി ശ്രദ്ധേയനായ ഖാദർ ജനപ്രീതിയാർജിച്ച ഗാനങ്ങളുമായി ഇൻഡസ്ട്രിയുടെ തന്നെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനായി ചുവടുറപ്പിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. ഇതിലൊരു ചിത്രം പ്രത്യേകിച്ച് എടുത്തു പറയണം, കായലും കയറും.

എണ്ണത്തിലും വൈവിധ്യത്തിലും ഏറെ സിനിമകൾ വന്ന വർഷങ്ങളായിരുന്നു അവ. വയലാറിന്റെ മരണവും പി ഭാസ്കരന്റെയും ഒ എൻ വി കുറുപ്പിന്റെയും പിന്നോട്ടുപോക്കും സൃഷ്ടിച്ച ശൂന്യത നികത്താൻ ശ്രീകുമാരൻ തമ്പിയുടെയും യൂസഫ് അലി കേച്ചേരിയുടെയും സജീവ സാന്നിധ്യം മാത്രം പോരായിരുന്നു. പാട്ടെഴുത്ത് രംഗത്തേക്ക് ഒരു പുതുതലമുറ ശക്തമായി രംഗത്തു വന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ബിച്ചു തിരുമല, ഭരണിക്കാവ് ശിവകുമാർ, സത്യനന്ദിക്കാട് തുടങ്ങിയ പുത്തൻ കൂറ്റുകാരിൽ കായലും കയറും എന്ന ചിത്രത്തോടുകൂടി പൂവച്ചൽ ഖാദർ ഏറെ ശ്രദ്ധേയനായി.

0: തന്റെ കരിയറിലെ ആ നിർണായക ഗാനങ്ങളെക്കുറിച്ച് പൂവച്ചൽ ഖാദറിന് വാചാലനാകാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്.
1: കായലും കയറും എന്ന ചിത്രമാണ് എൻ്റെ ചലച്ചിത്ര ഗാനജനയിലെ ഒരു വഴിത്തിരിവ്. കായലും കയറുമായിരുന്നു ഈ ഞാൻ കൂടുതൽ തിരക്കാകുന്നത് കായലും കയറും എന്ന ചിത്രത്തോടെയാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്ന അവസരമായിരുന്നു. അതായത് പാട്ട് എഴുതിക്കഴിഞ്ഞ് വളരെ സമയമെടുത്തു, കാരണം എനിക്ക് വളരെ സമയം കിട്ടിയിരുന്നു. കാരണം റെക്കോർഡിങ്ങിനും ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഡിസ്കഷനുമായി പങ്കെടുക്കാനും പിന്നെ അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്തു. അങ്ങനെ കൂടുതലൊരു ഇൻവോൾവ്ഡ് ആകാൻ സാധിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇത് ഷൂട്ട് ചെയ്യുന്നത് ചിറയൻകീഴ് വെച്ചാണ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ചിറയൻകീഴുമായി ഒരു ആത്മബന്ധം ഉണ്ട്, കാരണം എൻ്റെ വൈഫിൻ്റെ വീട് ചിറയൻകീഴാണ്. അപ്പോഴാ പശ്ചാത്തലം വളരെ

എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. കാരണം നമ്മുടെ ഒരു പല സായാഹ്നങ്ങളും ഈ കായലും കായലിന്റെ കരയും, പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് കടത്ത് കിടന്നാൽ അക്കര കടലോരത്ത് എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പല സന്ധികളിലും പോയിട്ടുള്ള ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ഇതിന്റെ സന്ദർഭമായിട്ട് വളരെയധികം ഇണങ്ങിച്ചേരാൻ സാധിക്കും.

0: പിന്നെ ശർദാന്തിൽ തിരുതാണു, രാമായണത്തിലെ ദുഃഖം, ശാകുന്തലത്തിലെ ദുഃഖം.
1: അപ്രശസ്തനായ ഒരു ഗായകൻ ജനശ്രദ്ധയിലേക്ക് എത്തുന്നത് ഈ ചിത്രത്തിലെ ഒരു പ്രശസ്ത ഗാനത്തിലൂടെയാണ്. ഗായകൻ എൻ വി ഹരിദാസ്.

ഇതിന്റെ സംഗീതം കെ വി മാധവൻ സ്വാമി. അധികം തെലുങ്ക് തമിഴ് പടങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളം സംബന്ധിച്ച് പുള്ളി ശരിക്ക്, അതുമാത്രമല്ല പുള്ളി വളരെ ചെറുപ്പത്തിലെ തന്നെ തമിഴ് പടങ്ങളുമായി ബന്ധപ്പെട്ട കാരണം മലയാളത്തിന്റെ ഒരു ചലച്ചിത്ര അന്തരീക്ഷം പരിചയക്കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഈ പാട്ടിലൊരു കേരളീയത, വളരെ വളരെ ആഴത്തിലുള്ള ഒരു കേരളീയത ഈ പാട്ടുകളിൽ വന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന പുഴയന്തി സാറായിരുന്നു. പുഴയന്തി സാറ് തന്നെ അന്ന് അറിയപ്പെടുന്ന വളരെ ഒരു നല്ല പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ പുള്ളിയെ പരിചയപ്പെടുന്നതും ഈ പാട്ടിൻ്റെ വേളയിലായിരുന്നു. ഈ ഇതിൽ ഈ കമ്പോസിംഗിൽ പലപ്പോഴും ഓരോ പാട്ടും ഓരോ ദിവസമാണ് കമ്പോസിംഗ് വെച്ചിരുന്നത്. രാവിലെ ചിത്രത്തോണി, പിന്നെ അടുത്ത ദിവസം ശർറാന്തൽ, അതിനടുത്ത ദിവസം രാമായണത്തിലെ ദുഃഖം, കടക്കണിലൊരു കടൽ കണ്ടു, അഞ്ച് ദിവസമാണ് കമ്പോസിംഗ് എന്ന് പറഞ്ഞ് മാറ്റി ചാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മളൊരു രാവിലെ ഒരു 8 മണിക്ക് കമ്പോസിംഗ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിന് പോയി അരമണിക്കൂർ കൊണ്ട് കമ്പോസിംഗ് കഴിഞ്ഞു ചിത്രത്തോണി. പിന്നെ അത് മാത്രമല്ല, ഒരു ഒരു വാക്കും അതിൽ മാറ്റേണ്ടതോ അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത.

0: പൂവച്ചൽ ഖാദർ അവഗണിക്കാനാവാത്ത സർഗ സാന്നിധ്യമായപ്പോൾ സംഗീത സംവിധാന രംഗത്തെ ഇതിഹാസ പുരുഷന്മാരും ഖാദറിനെ കൂടെ കൂട്ടി. 79 മാനവധർമ്മം എന്ന ചിത്രത്തിലെ പാട്ടൊരുക്കിയത് പാട്ടുകളുടെ കുലഗുരുവായ ജി ദേവരാജൻ.
1: നമ്മൾ ഈ ഫീൽഡിൽ വരുന്ന കാലം മുതലേ മാഷുമായി ഒരു പടം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം ഒത്തത് ഈ പടത്തിലൂടെ ആയിരുന്നു. അപ്പോഴെ അങ്ങനെ മാനവധർമ്മത്തിൽ എഴുതിയത് കാവൽ മാടം കുളിരണിഞ്ഞ് താഴംപൂവിൻ വയസ്സെറിഞ്ഞ് എന്ന് പറഞ്ഞ് ജയചന്ദ്രനും മാധുരിയമ്മയാണ് പാടിയത്.

മാഷയുടെ ഒരു കമ്പോസിങ് സന്ദർഭം പാട്ട് എഴുതുമ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് പല്ലവി എഴുതാൻ പറയും. പല്ലവി മാത്രം എഴുതിക്കൊണ്ട് വന്നാൽ മതി, ഒരു മൂന്നാല് പല്ലവി എഴുതിക്കൊണ്ട് വരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ന് പറഞ്ഞാണ് പറയാറ്. ഇത് ഇതങ്ങനെയല്ലായിരുന്നു, ഇത് രണ്ടും പാട്ടെഴുതി ഫുള്ളായിട്ട് എഴുതി ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പലപ്പോഴും മാഷുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് പല്ലവി എഴുതും, അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പല്ലവി സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കി എഴുതിക്കൊള്ളാം.

0: കെ രാഘവൻ എന്ന ലെജൻഡറി മ്യൂസിക് ഡയറക്ടറോടൊപ്പം രണ്ടാം വട്ടം സന്ധിച്ചപ്പോൾ അപൂർവ സുന്ദരങ്ങളായ ഗാനങ്ങളുണ്ടായി.
1: കവിത എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ ആദ്യം എഴുതിയ കവിതകളുടെ സംഗീത സംവിധാനം രാഘവമാഷായിരുന്നു. പക്ഷേ രാഘവമാഷ് ഈ പടത്തിലാദ്യം സംഗീതം ചെയ്യുന്നുവെങ്കിലും മാഷുമായിട്ട് അതിനു മുമ്പ് ആകാശവാണിക്ക് വേണ്ടി കോഴിക്കോട് നിലയത്തിൽ ധാരാളം പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാഷുമായി സംഗീത രംഗത്ത് അന്നത്തെ ഈ ഗുരുസ്ഥാനത്ത് നിന്നിരുന്ന സംഗീതജ്ഞനിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്ന, സിനിമയിൽ വരുന്നതിന് മുമ്പ് അടുപ്പമുണ്ടായിരുന്നത് രാഘവമാഷുമായിട്ടാണ്. അങ്ങനെ മാഷുമായി കവിത കഴിഞ്ഞ് പിന്നെ പതിനാലാണ്ടാവ്, പതിനാലാണ്ടാവ് ഈ നവതാര പ്രൊഡക്ഷൻസിൻ്റെ സലാങ്കാരശ്ശേരി ആയിരുന്നു. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് എം എൻ കാരശ്ശേരി ആയിരുന്നു. എൻ്റെ കാനേഷ് പുനൂർ അതിൽ പാട്ടെഴുതി ഇട്ടുണ്ടായിരുന്നു. പിന്നെ പി ടി അബ്ദുറഹ്മാൻ, അങ്ങനെ ഈ കോഴിക്കോട്ടെ ഒരു സുഹൃത്തുക്കളുടെ സംഗമമായിരുന്നു പതിനാലാണ്ടാവ്. പിന്നെ ഇത് അതിലെ ഒരു ഈ പാട്ട് തന്നെ ഞാൻ എഴുതിയത് അഗതോൻ്റെ തിരുനാമം എന്ന് പറയുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പഴയ മാപ്പിള കവിതകളുടെ ഒരു സ്റ്റൈലിലാണ് ആ പാട്ട് രചിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പാട്ട് ഈ ഇപ്പോൾ പലരും ഇത് ഒരു പഴയ ഏതോ ഒരു മാപ്പിള കവി എഴുതിയതാണെന്ന് വരെ പലരും അടുത്ത കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്.

0: എൺപതുകളിൽ സജീവമായിരുന്ന ഒട്ടുമിക്ക സംഗീത സംവിധായകരോടൊപ്പവും ഖാദർ സഹകരിച്ചു. അതിൽ ഓരോരുത്തരെയും പരാമർശിച്ച് കടന്നുപോവുകയാണ് പൂച്ചൽ ഖാദർ.
1: ചൂള എന്ന പടം ചെയ്യേണ്ടി വരുന്നപ്പോഴേ ശശികുമാർ സാറുമായി

0: മീറ്റ് ചെയ്യുന്നത് എന്നെ മീറ്റ് ചെയ്യുന്ന പുള്ളിയായിരുന്നു.
1: രവീന്ദ്രനുമായി ചൂള എന്ന ചിത്രത്തിൽ ഒത്തുചേരുന്നു. രവീന്ദ്രന്റെ ആദ്യ ചിത്രമായിരുന്നു ചൂള.
0: അങ്ങനെ അവിടെ കിരാത ദാഹം, ദാഹം ഒരു കിളിയുടെ ശബ്ദാഹം എന്നുള്ള പാട്ടായിരുന്നു അതിൽ ആദ്യമായിട്ട് എഴുതുന്നത്.

അതിലെ സന്ദർഭം ഒരു പി ജെ ആന്റണി പ്രസന്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം, ഈടെ ഒരു അപകട മരണം, ആ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ പാട്ട്. സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞ് ഈ പാട്ട് എഴുതി മ്യൂസിക് ഡയറക്ടർ ഏൽപ്പിച്ചാൽ മതി, കാരണം ഇത് റെക്കോർഡിങ് ടൈമിൽ നമ്മൾ ഉണ്ടാവില്ല, ഷൂട്ടിങ്ങിന് ഞങ്ങൾ ഔട്ട്ഡോർ ആണ്. അപ്പം ഈ സിറ്റുവേഷൻ എങ്ങനെ, ഈ സിറ്റുവേഷൻ ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഉൾക്കൊണ്ടോ. ആ പാട്ട് ഡയറക്ടർ കണ്ടില്ല, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ ഈ പാട്ട് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പുള്ളി ഈ പാട്ട് കേൾക്കുന്നത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു. ഈ പാട്ട് വളരെയധികം ഇംപ്രസ് ചെയ്യുകയും തിരിച്ച് വന്ന് എന്നെ വിളിപ്പിക്കുകയും പുള്ളി അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് പറഞ്ഞു, കാരണം എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ്, എങ്ങനെ ആയിരിക്കും ഈ ഒരു സൃഷ്ടി എന്നുള്ള എനിക്ക്. പക്ഷേ എന്തായാലും ആ സിറ്റുവേഷന് വളരെ ആപ്റ്റായിട്ടുള്ള സോങ് ആയിരുന്നു. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ സിന്ദൂര സന്ധിക്ക് മൗനം എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴതും വളരെ ശ്രദ്ധിക്കുന്ന ഒരു പാട്ടായി.

0: രവിയേട്ടിൻ്റെ ഒരു മ്യൂസിയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിയുടെ ബേസ് ക്ലാസിക്കൽ ബേസാണ്. അതിൽ രാഗ പ്രധാനം, രാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കമ്പോസിങ് രീതിയാണ്. അതുപോലെ തന്നെ ഒരു നോവൽറ്റി, മനോധർമ്മം എന്ന് പറയുന്ന മാതിരി ഒരു പ്രത്യേകത സംഗീതത്തിന് ഉണ്ടാകും. അതായത് ഒരു ഇത് പറയുകയാണെങ്കിൽ രണ്ട് ഒരു ഒരു വാക്കിന് തന്നെ ഈ അക്ഷരങ്ങൾക്ക് ഇടയ്ക്ക് ഒരു സംഗീതം സൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതാണ് പുള്ളിയുടെ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ആണ് ഈ ക്ലാസിക്കൽ ബേസ് കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ പാട്ടുകൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കണം എന്നുള്ള ഒരു ഇത് തോന്നുന്നത്. ആ പാട്ടുകളുടെ നിലനിൽപ്പും അതുതന്നെയാണ്.
1: പുഴതൻ തീരം, ഉലകമണിയും മലതൻ.

0: ശ്യാം, എട്ടി ഉമ്മർ, രവീന്ദ്രൻ തുടങ്ങിയ സംഗീത സംവിധായകർക്കൊപ്പമാണ് പൂച്ചൽ ഖാദർ ജനപ്രിയ ഗാനങ്ങൾ ഏറെയും ഒരുക്കിയിരുന്നത്. മറ്റുള്ളവർക്കൊപ്പം ചേർന്നൊരുക്കിയ ഗാനങ്ങളെ മറന്നുകൊണ്ടല്ല ഈ പരാമർശം. എത്രയോ സംഗീത സംവിധായകർ, എത്രയോ ചിത്രങ്ങൾ, എത്രയെത്രയോ പാട്ടുകൾ.
1: ചാമരത്തിന് വേറൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് ജോൺ പോളാണ്. അപ്പോൾ ജോൺ പോളും ഇതേമാതിരി ഒരു കവിതയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചുകൂടെ ഒരു അടുപ്പവും ഒക്കെ ഈ ടീമുമായി ഉണ്ടായി, ചാമരം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായി. അവിടെ അങ്ങനെ നാഥാനീവരും കാലച്ചു കേൾക്കുക എന്നുള്ള പാട്ട്.

ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും മനസ്സ് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടായതാണ് നാദാനീവരം കാലച്ചെയ്യുന്നുള്ള പാട്ട്.

ഇനി യാത്ര എന്ന് പറയുന്ന പടമായിരുന്നു ശ്യാം സാറുമായിട്ട് ആദ്യം ചെയ്യുന്നത്. അപ്പോഴെ അതില് ഇതേമാതിരി പാട്ട് എഴുതി ട്യൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഈ ട്യൂൺ അത്ര എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല, ലിറിക്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ ട്യൂൺ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ

ഇല്ല, കുറച്ച് ഒരു ഒന്നോ രണ്ടോ പാട്ട് നമുക്ക് ട്യൂണിന് ട്രൈ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ആദ്യമായി നമ്മൾ ട്യൂണിന് പാട്ടെഴുതുന്നത് പുള്ളിക്ക് വേണ്ടിയാണ്. അപ്പം ശരിക്കും ട്യൂണിന് പാട്ടെഴുതേണ്ട ഒരു ഗുരുസ്ഥാനീയൻ എന്ന് പറയാവുന്നത് ശ്യാം സാറിനെ. അതിൽ ആദ്യം ട്യൂണിന് വേണ്ടി എഴുതുന്ന പാട്ട് എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ ഇനി യാത്രയിലെ കാണാതെ നീ വന്നു എന്ന് പറയുന്നത് ജാനകിയമ്മ പാടിയ പാട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയായി വർക്ക് ചെയ്തിട്ടുള്ള അധികം പാട്ടുകളും

ജോൺസനുമൊത്ത് ലക്ഷണയുക്തമായ ഒരു ഭാവഗാനം. ചിത്രം പാളങ്ങൾ. കാവ്യാത്മകതയും സംഗീതാത്മകതയും ഇഴചേരുന്ന സുഖദ സംഗീതം.

അന്യഭാഷയിൽ നിന്നെത്തിയ സംഗീത സംവിധായകർക്കും അഭികാമ്യനായിരുന്നു പൂവച്ചൽ ഖാദർ. ഇളയരാജയുടെ സംഗീതത്തിൽ ജനപ്രീതി ആർജിച്ച ഗാനം

ഡബ്ബിംഗ് ചിത്രമായിട്ട് പോലും കല്ലുകടിക്കാത്ത ഗാനരചനാ പാടവം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു പ്രേമാഭിഷേകം. സംഗീതം

0: പാട്ടൊരുക്കത്തിൽ മാറി മാറി വന്ന ട്രെൻഡുകൾക്കൊപ്പം തുഴഞ്ഞു നീങ്ങിയ അനുഭവം പങ്കുവയ്ക്കുകയാണ് പൂവച്ചൽ ഖാദർ.
1: ഇപ്പൊ ഞാന് സിനിമാ രംഗത്ത് വരുമ്പോഴുള്ള ഒരു രചനാ രീതി അല്ലെങ്കിൽ കമ്പോസിംഗ് രീതി എന്ന് പറയുന്നത് നമ്മൾ പാട്ട് എഴുതുക അതിന് സംഗീതം നൽകുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആ കാലത്ത് വെറും സന്ദർഭം മാത്രം പറയുന്ന ഒരു രീതിയുമല്ലായിരുന്നു. അതായത് നമ്മൾ ചിലപ്പോൾ ഡിസ്കഷനോടൊപ്പം നമ്മളുണ്ടാവും, പിന്നെ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമായിരുന്നു. അപ്പോഴേ ഈ എഴുതാൻ ഇത് പലപ്പോഴും വളരെ പ്രയോജനകരമായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു നമ്മുടെ തുടക്കം 2-3 വർഷം ആ

നമ്മളുണ്ടാവും. പിന്നെ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമായിരുന്നു. അപ്പോഴ ഈ എഴുതാൻ ഇത് പലപ്പോഴും വളരെ പ്രയോജനകരമായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഒരു നമ്മുടെ തുടക്കം രണ്ട് മൂന്ന് വർഷം ആ ഒരു രീതി ഫോളോ ചെയ്ത് വരായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ട്യൂണിന് പാട്ടെഴുതുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു.

ഇത് രണ്ടും തമ്മിൽ ഉള്ള ഒരു കവിയുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം എഴുതി ട്യൂൺ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫ്ലുവൻസി നമ്മൾ ട്യൂണിന് എഴുതുമ്പോൾ പലപ്പോഴും കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ലിമിറ്റേഷൻസ്, അതായത് ഒന്നാമത് ഈ സന്ദർഭമാണ് നമ്മുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്, ഈ സന്ദർഭത്തോട് ഈ കഥാപാത്രത്തോടും നീതി പുലർത്തുക എന്നുള്ള ഒരു കർമ്മം ഒരു ഗാന്ധിദാസനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ സന്ദർഭത്തോട് നീതി പുലർത്തേണ്ടി വരുമ്പോഴും കഥാപാത്രത്തോട് നീതി പുലർത്തേണ്ടി വരുമ്പോഴും നമുക്കൊരു ഫ്രീയായി രചിക്കേണ്ട ഒരു സാഹചര്യം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ ഇതായിട്ടുള്ളൊരു വൈഷമ്യം വരും. പക്ഷെ ട്യൂൺ വന്നു കഴിയുമ്പോഴുള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ട്യൂണിന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് പദങ്ങളോട് വാക്കുകളോട് ആയിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് പാട്ടെഴുതാവുന്ന പദങ്ങൾ 100 പദങ്ങളേ ഉള്ളൂ എന്നാണ് വയലാർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ട്യൂണിന് പാട്ടെഴുതുന്നു എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ സെലക്റ്റീവ് ആവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ പാടി തരുന്നു എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായി ഉച്ചരിക്കാവുന്ന ഒരു അക്ഷരമാണ്. ല എന്ന് പറയുന്ന ഒരു അക്ഷരം വെച്ചിട്ടാണ് പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ നമുക്ക് പാടിത്തരുന്നത്. അപ്പോഴെന്തെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള അക്ഷരങ്ങൾ ഉള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോഴ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വൊക്കാബുലറിയെ ഇത് ബാധിക്കുന്നു. പിന്നെ കാരണം നമ്മുടെ കമ്മിറ്റ്മെൻ്റ് പദങ്ങളോടാകുന്നു. പിന്നെ ഇതൊരു ഫില്ലിംഗ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു പോകുന്നു എന്നുള്ളതാണ്.

വലുതും ചെറുതുമായ ഇടവേളകൾ ഉണ്ടെന്നിരിക്കലും 1973 തുടങ്ങിയ ചലച്ചിത്ര ഗാനരചന 2019 പോലും 1000-ൽ പാട്ടുകളിലൂടെ പൂവച്ചൽ ഖാദറിന് തുടരാനായി എന്നതാണ് വലിയ കാര്യം. ഇതിനും പുറമെ 1000-ക്കണക്കിന് ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ആൽബം പാട്ടുകളും കവിതകളും എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണ് ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ. ആ അവസരങ്ങളെ പല കുറി അദ്ദേഹം കൃതജ്ഞതാപൂർവം സ്മരിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം സർഗാത്മകമായ ആ സംഭാവനകൾക്ക് മുന്നിൽ ആകാശവാണിയും കൃതജ്ഞതാപൂർവം ശിരസ് നമിക്കുന്നുണ്ട്.

യശശരീരനായ ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാ ജീവിതത്തെക്കുറിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വിനീത സുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൈജി ലാബ് മഴ 4-day sale.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
3: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: റിയൽ എഫ്എമ്മിൽ ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: നാടുവാഴികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉണ്ണിമേനോനും ദിനേശും പാടിയത്, ഷിബു ചക്രവർത്തി എഴുതിയ ഗാനം ചിട്ടപ്പെടുത്തിയത് ശ്യാം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ പ്രക്രിയ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപ്പാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ്ജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാൻഡി ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ UP രാജീവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ Group G മത്സരത്തിൽ ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ ഈജിപ്ത് ഇറാൻ മത്സരം 1-1 എന്ന സമനിലയിലാണ്. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലൻഡിനെതിരെ എതിരില്ലാത്ത 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM. ചലച്ചിത്ര ഗാനങ്ങൾ. മെഹസർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രാജാമണി ഈണം നൽകി വേണുഗോപാൽ പാടിയ ഗാനം ചിത്രം സ്വാഗതം.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാഥപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപ്പാദന യൂണിറ്റ് കൽപ്പാകത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാൻഡി ഉദ്ഘാടനം ചെയ്തു. കാർബൺ രഹിത വൈദ്യുതോൽപാദനം ഉൾപ്പെടെ ഊർജ്ജരംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് മൊഹാൻഡി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ

മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ഹെലൻ കല്ലറുടെ 147-ാമത് ജന്മദിനവും കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഇന്നും നാളെയും എസ് കെ പുറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടത്തും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ദിനാചരണം ഇന്ന് രാവിലെ കണ്ണൂർ തോട്ടടയിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വി എസ് എസ് സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഐ എസ് ആർ ഒയുടെ ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 70-കളുടെ അവസാനം സംവിധായകനായി അരങ്ങേറി. മുന്താണെ മുടിച്ച്, ചിന്നവീട്, സികപ്പു റോജാക്കൽ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. ഇന്ദിരാഗാന്ധി രാജ്യത്ത് നടപ്പാക്കിയ ഏകാധിപത്യപരമായ രീതി കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നുവെന്ന് വി മുരളീധരൻ എംഎൽഎ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും മിഷൻ സമുദ്രയും മന്ത്രിസഭാംഗങ്ങൾ അറിഞ്ഞില്ലെന്നത് കൂട്ടായ ചർച്ച ഇല്ലാതെ ഏകാധിപത്യപരമായി തീരുമാനമെടുക്കുന്ന രീതി ഇപ്പോഴും കോൺഗ്രസ് തുടരുന്നുവെന്നതിന് തെളിവാണെന്നും മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരം മാറ്റാൻ ഇന്നു മുതൽ അടുത്ത മാസം 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇന്ന് സ്പെയിൻ ഉറുഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. സ്പെയിനു വേണ്ടി അലക്സ് ബേന 42-ാം മിനിറ്റിൽ ഗോൾ നേടി. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ കാബോ വെർദെ സൌദി അറേബ്യ ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്ത് ഇറാൻ മത്സരം ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ 1-1 എന്ന നിലയിലാണ്. ഈജിപ്തിനു വേണ്ടി മഹ്മൂദ് സബീർ ഗോൾ നേടിയപ്പോൾ ഇറാനു വേണ്ടി റാമിൻ റസിയൻ സ്കോർ ചെയ്തു. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം ന്യൂസിലൻഡിനെതിരെ എതിരില്ലാത്ത 3 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു.
ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസ്.

ഫാൻസിന് എല്ലാവരും പുറത്തായി. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യവിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പദ്ധതി. മത്സ്യകൃഷി വിളവെടുപ്പ് മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമരങ്ങളുടെ മാതാവാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് വിലങ്ങാട് വനമേഖലയിൽ കുടുങ്ങിയ ആളുകളെ കണ്ടെത്തി. വനം വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് രാത്രി ഇവരെ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാമെന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോടിയും ഒരുക്കി. നശാമുക്ത് ഭാരത അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കുട്ടിയം ശ്രീനാരായണ പോളി 231 മുന്നിലെത്തി. 181 നേടി തൃപ്രയാർ ശ്രീനാരായണ ഗവൺമെന്റ് പോളിടെക്നിക് രണ്ടാം സ്ഥാനത്തും 186 കണ്ണൂർ ഗവൺമെന്റ് പോളി മൂന്നാം സ്ഥാനത്തുമുണ്ട്. കലോത്സവം ഇന്ന് സമാപിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
3: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: വിപണിയിൽ സ്വർണം ഗ്രാമിന് 110 രൂപ കൂടി 13,195 രൂപയായി. പവന് 880 രൂപ കൂടി 1,50,560 രൂപ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ കാലത്ത് 10:30.
9: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
10: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
11: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
12: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
11: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പ്രിയ ഗീതം.
7: പ്രിയഗീതത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495236614. മറ്റൊരു നമ്പർ 2366176.

ആദ്യം മേഘം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ശ്രീനിവാസനും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: ഷൺമുഖം. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years of trusted expertise in steel door manufacturing. ക്യൂറാസ്, ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years of trusted expertise in steel door manufacturing. ക്യൂറാസ്.
1: പ്രിയ ഗീതം.
2: പാലാട് നിന്നും പുഷ്പ ആവശ്യപ്പെട്ട ഗാനം ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി രാധിക തിലകും ജി വേണുഗോപാലും പാടിയത്. ഗാനരചന PK ഗോപി, സംഗീതം ശരത്.

0: പ്രിയ ഗീതം.
1: മുറപ്പെണ്ണ എന്ന ചിത്രത്തിനു വേണ്ടി ശാന്ത പി നായരും എസ് ജാനകിയും പാടിയ ഗാനം. പി ഭാസ്കറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ബി എ ചിദംബരനാഥ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നും ദേവൻ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്,
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: പ്രിയഗീതം.
9: കൈതപ്രത്തിന്റെ വരികൾക്ക് മരകതമണി ഇണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം സൂര്യമാനസം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പെരിങ്ങളത്തു നിന്നും അബ്ദുൽ സലാം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: പ്രിയ ഗീതം.
4: രാമനാട്ടുകരയിൽ നിന്നും ബാബു ആവശ്യപ്പെട്ട ഗാനമാണിനി അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം നൽകിയത് ശങ്കർ ഗണേഷ്.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: പ്രിയ ഗീതം.
3: നരിക്കുനിയിൽ നിന്നും ലീല ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി വിത്തുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കറിന്റെ വരികൾക്ക് ഈണം നൽകിയത് TK പുകഴേന്തി.

0: ഈ ഗാനത്തോടെ പ്രിയഗീതം പൂർണ്ണമാകുന്നു.
1: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
3: പ്രിയ ഗീതം.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസുമായി നയതന്ത്ര ബന്ധത്തിന്റെ 50-ാം വാർഷികാഘോഷവേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5-ന് താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കോഴിക്കോട് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പദ്ധതിയുടെ ഭാഗമായി മുക്കം മുനിസിപ്പാലിറ്റിയിൽ വരാൽ മത്സ്യവിളവെടുപ്പ് നടത്തി. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഗുണമേന്മയേറിയ മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിത മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പദ്ധതി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വാട്സപ്പ് വഴി സന്ദേശങ്ങളായി അയച്ചു തുടങ്ങാം. നമ്പർ ഇതാണ്, 9400224440. കേൾക്കാം ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിലെ ഗാനം, നീള രാജും സംഘവും പാടിയത്. അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാമിൻ്റെ സംഗീതം.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനം MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു പറമ്പിൽ ബസാറിൽ നിന്നും പവിത്ര

0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസും ശ്രീകുമാറും എം ജി ശ്രീകുമാറും പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു കണ്ണൂർ ആലച്ചേരിയിൽ നിന്നും അലീന ജോസ്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗത്തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ 2026 July 1 മുതൽ August 1 വരെ ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കില്ല. ഫോൺ 04832738452.
3: ഈ മഴ എത്ര ദിവസം നിൽക്കും?
4: 4 ദിവസം നിർത്താതെ പെയ്യും.
5: മൈജി ലാഭ മഴ 4 ഡേ സെയിൽ എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
4: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: വൺ 103.6 റിയൽ FM ൽ യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

ഇരിക്കുന്നത്. ഡെയ്സി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു കാരന്തൂരിൽ നിന്നും സുനീർ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 599/2024 തസ്തികയിലേക്കുള്ള അഭിമുഖം.

0: ജൂലൈ 1, 2, 3 22, 23, 24 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും ജൂലൈ 1, 2, 3 29, 30, 31 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള ഇന്റർവ്യൂ മെമ്മോ ഡൌൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 04832734308.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: യുവ ചോയ്സിൽ ഇനി കേൾക്കാം അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഇളയരാജ സംഗീതം നൽകി ചിത്ര പാടിയത്. ഈ ഗാനത്തിനായി കാതോർക്കുന്നു കുന്ദമംഗലത്തു നിന്നും സ്മിത, സുനിൽ, പുണ്യ, പൂജ എന്നിവർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാഭമഴ 4-day സെയിൽ.
4: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ
3: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. മൂടുപനി എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയത്. ഗംഗേ അമരന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു പുതുപ്പാടിയിൽ നിന്നും ഷമീർ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: മലപ്പുറം മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ, അതായത് ജൂൺ 29 രാവിലെ 11 മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. 10 ക്ലാസും ആശുപത്രികളിൽ സമാന തസ്തികകളിൽ ജോലി ചെയ്ത പ്രവൃത്തി പരിചയവുമാണ് അടിസ്ഥാന യോഗ്യത. സർക്കാർ ആശുപത്രിയിൽ നിന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്ന് വിരമിച്ച 60 വയസ്സിൽ താഴെയുള്ള അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യത 7 ക്ലാസായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. ഫോൺ 0493323979.
3: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
4: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം വിനീത് ശ്രീനിവാസൻ പാടിയത്. വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു. കായണ്ണ ബസാറിൽ നിന്നും രമ്യ രാജു, സുധാ സുരേഷ്, രജനി, രമ്യ രജീഷ്.

0: മാനന്തവാടി നഗരസഭ 29-ാം ഡിവിഷനിലേക്ക് കരാറടിസ്ഥാനത്തിൽ ആശാവർക്കറെ നിയമിക്കുന്നു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. അപേക്ഷകർ ക്ലബ്ബുകുന്ന് ഡിവിഷനിലെ താമസക്കാരായിരിക്കണം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുമായി മറ്റന്നാൾ രാവിലെ 11-ന് കുറുക്കൻമൂല PHCയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ 0493529949949.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു നടുവത്തൂരിൽ നിന്നും യുവിൻ, ആഷിക, റയാൻ, വാമിക എന്നിവർ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ഗപ്പി എന്ന ചിത്രത്തിലെ ഗാനം സൂരജ് സന്തോഷ് പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം നൽകിയത്. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു കുന്ദമംഗലത്ത് നിന്നും ഷിന്നിത, അനൂപ് എന്നിവർ.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ ഇനി കേൾക്കാം. ഓ എൻ വി കുറുപ്പ് രചിച്ച്, ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഈ ഗാനം ആവശ്യപ്പെടുന്നു പാലക്കാട് നിന്നും മുഹമ്മദ് കുട്ടി.

0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: വയനാട് മീനങ്ങാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഡ്രൈവർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, മൾട്ടിപർപ്പസ് വർക്ക്, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc, MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഡ്രൈവർ തസ്തികയിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള DCA വേണം. സെക്യൂരിറ്റി തസ്തികയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന. മൾട്ടിപർപ്പസ് വർക്കർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് യോഗ്യത. ക്ലീനിംഗ് സ്റ്റാഫിന് 7-ാം ക്ലാസ് വിജയവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് വേണ്ടത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡേറ്റയും സഹിതം June 30 രാവിലെ 9 മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് എത്തണം.

0: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
2: യുവർ ചോയ്സ് ഇവിടെ സമാപിക്കുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന സീഷൽ സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷലിലെ ഇന്ത്യൻ സമൂഹമായും പ്രധാനമന്ത്രി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ആഗോളതലത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ. ഇക്കാര്യത്തിൽ ലീഗും മറ്റ് ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും കുന്നമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കത്തോണും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MA റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. KSEB ഓഫീസിൽ നിന്ന് അലുമിനിയം കമ്പി മോഷ്ടിച്ച KSEB ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരുമടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് KSEB ഓഫീസിൽ നിന്ന് 100 കിലോ അലുമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് സ്വയം വിവരങ്ങൾ നൽകാൻ സാധിക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ക്രസൻറ്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻറ്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം 1-5 ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അധ്യക്ഷനാവും. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കൾ രാവിലെ 10 മുതൽ ബുധൻ വൈകിട്ട് 5 വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ UP രാജുവിനെ നിയമിച്ചു. VSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനിങ്ങിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഉൽപ്പാദന യൂണിറ്റ് കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി ആണവ ഗവേഷണ നിലയത്തിൽ ആരംഭിച്ചു. കേന്ദ്ര ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹാന്റി ഉദ്ഘാടനം ചെയ്തു. കാർബൺ രഹിത വൈദ്യുതോൽപാദനം ഉൾപ്പെടെ ഊർജ്ജരംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് മൊഹാന്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ്

0: വെനിസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മദ്യനയം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി PK ബഷീർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗും മറ്റ് ഘടകകക്ഷി നേതാക്കളും അഭിപ്രായം അറിയിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഫയലുകൾ അതിവേഗം നീക്കിയത് LDF ഗവൺമെന്റാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മദ്യനയത്തിൽ എന്ത് വേണമെന്ന് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ K ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 70-കളുടെ അവസാനം സംവിധായകനായി അരങ്ങേറി. മുന്താണി മുടിച്ച്, ചിന്ന വീട്, സികപ്പ് റോജാക്കൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിൽ ചിലതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്ന ഇദ്ദേഹം നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-5 ഗോളുകൾക്ക് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം. പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രോജക്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സംഗമവും പുതിയറ SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PK ബഷീർ നിർവഹിച്ചു. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ.
1: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: വെള്ളനീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരംമാറ്റാൻ ഇന്നു മുതൽ അടുത്ത മാസം 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണർ അറിയിച്ചു. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആൻഡ് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനും സംയുക്തമായി വാക്കുത്താണും ജനകീയ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MA റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. KCB ഓഫീസിൽ നിന്ന് അലുമിനിയം കമ്പി മോഷ്ടിച്ച KCB ഉദ്യോഗസ്ഥനും കരാർ ജോലിക്കാരും അടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് KCB ഓഫീസിൽ നിന്ന് 100 കിലോ അലുമിനിയം കമ്പി മോഷ്ടിച്ച പ്രതികളെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ

0: ഗാനോത്സവം തത്സമയ പരിപാടി ഇന്നുച്ചയ്ക്ക് 1-2. വിളിക്കുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ആഗ്രഹിക്കുന്നവർ 9400024440 എന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് എന്ന മെസ്സേജ് അയക്കാവുന്നതാണ്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

FM പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗത്വം നേടുന്നതിന് ഇന്ത്യയുടെ ശ്രമത്തെ സീഷെൽസ് പിന്തുണച്ചു. ജനസംഖ്യ, ആഗോള സ്വാധീനം, സമാധാന പരിപാലനം, സമുദ്ര സുരക്ഷ തുടങ്ങിയവയിലെ സംഭാവനകളാൽ ഇന്ത്യ സ്ഥിരാംഗത്വം അർഹിക്കുന്നുവെന്ന് സീഷെൽസ് വിദേശകാര്യമന്ത്രി ബാരി ഫൌറെ പറഞ്ഞു. വീരം കുറഞ്ഞ മദ്യവിവാദത്തിൽ ഫയലുകൾ അതിവേഗം നീക്കിയത് LDF ഗവൺമെന്റാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മദ്യനയത്തിൽ എന്തുവേണമെന്ന് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചറിലും കാട്ടാന ആക്രമണം നടത്തി. ആറളത്ത് RRT പട്രോളിംഗ് വാഹനം ആന മറിച്ചിട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനാഘോഷവും കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സംഗമവും കോഴിക്കോട്ട് നടത്തി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ബെൽജിയം 1-1 5 ഗോളുകൾക്ക് ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ഇറാനും ഈജിപ്തും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്. മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പാട്ടുകൾ ആവശ്യപ്പെടാനും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാനും അതുപോലെ തന്നെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ഇപ്പോൾ മുതൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ഗാനോത്സവത്തിൽ ആദ്യ ഗാനം പെരുമഴക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ്. ഈ പാട്ടിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ പാട്ടുകളും കേൾക്കാം.

0: നല്ലൊരു പാട്ട് കേട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഉച്ച സമയം തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഗാനോത്സവത്തിൽ നമ്മുടെ കൂടെ ഒരു കോളറുണ്ട്, നമുക്ക് നോക്കാം ആരാണ് എന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ അളകനന്ദയാണ്.
0: അളകനന്ദ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: പയ്യോളി ഇരിങ്ങത്ത് നിന്ന്.
0: പയ്യോളിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇരിങ്ങത്ത് നിന്ന്. എന്തൊക്കെയാണ് പയ്യോളിയിൽ വിശേഷം?
1: ഓ, നല്ല വിശേഷം.
0: നല്ല വിശേഷമാണ്, നല്ല വെയിലാണ്.
1: അതെ,
0: ഈ അളകനന്ദ എന്ന പേരിന്റെ അർത്ഥം എന്താ?
1: അതൊരു നദിയുടെ പേരാണ്.
0: നദിയുടെ പേരാണ്, ആ അങ്ങനെയാണ് ആ പേരിട്ടിരിക്കുന്നത് അല്ലേ. വീട്ടിൽ വേറെ ഏതെങ്കിലും നദികളുണ്ടോ? വേറെ നദികളൊന്നും ഇല്ല. സാധാരണ ചിലപ്പോ അനഘനന്ദ. ഓക്കെ,
1: റീനയുടെ നായും ചന്ദ്രന്റെ ദായും ചേർന്നിട്ടാണ് നന്ദ എന്ന് ആക്കിയത്.
0: എങ്ങനെ, കേട്ടില്ല, മനസ്സിലായില്ല.
1: എന്റെ അമ്മയുടെ പേര് റീന.
0: റീന.
1: അച്ഛന്റെ പേര് ചന്ദ്രൻ.
0: ചന്ദ്രൻ.
1: അതിലുള്ള ഞായും ദായും ചേർന്നിട്ടാണ് നന്ദ.
0: ഓ, അളകനന്ദ. ഓ, വല്ലാത്തൊരു കണ്ടുപിടുത്താണ്. എന്തായാലും അടിപൊളി. എന്താ ചെയ്യുന്നത് അളകനന്ദ?
1: ഞാനിപ്പോ ടീച്ചറായി വർക്ക് ചെയ്യാണ്. പ്രീ പ്രൈമറി ടീച്ചർ.
0: പ്രീ പ്രൈമറി. അപ്പൊ ഇന്ന് സ്കൂളില്ല അല്ലേ?
1: ഇല്ല, സ്കൂളില്ല.
0: എങ്ങനെയുണ്ട് പ്രീ പ്രൈമറി കുട്ടികള്? ഇപ്പൊ ജൂണില് ക്ലാസ് തുടങ്ങി.
1: മക്കളൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നു
0: വരുന്നു. അവരിങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ അല്ലെ? കരയുന്നുണ്ടോ ഇപ്പോഴും?
1: ആ, രണ്ടു മൂന്ന് കുട്ടികള്.
0: രണ്ടു മൂന്ന് കുട്ടികള്. അവരിപ്പോഴും
1: തുടക്കത്തെ അയ്യാ ഒരു നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമേ ഉള്ളൂ. വരുമ്പോഴേ പിന്നെ അങ്ങ് കളിച്ചോളൂ.
0: ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ഈ പ്രീ പ്രൈമറി സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു മക്കളാണല്ലോ, അപ്പോൾ അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ എന്താ തോന്നാറുള്ളത്?
1: എന്താ പറയാ, നല്ലൊരു അനുഭവമാണ്. വീട്ടിലുള്ള മക്കളോട് പോലെ തന്നെ അവിടെ ഉള്ള മക്കൾ.

0: അപ്പൊ വേറെ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല.
1: ഇല്ല, ടെൻഷനും കാര്യമൊന്നും ഉണ്ടല്ലോ. എന്നാലും നമ്മള് നമ്മളെ മക്കളെ പോലെ തന്നെ അവരെയും
0: പരിഗണിക്കുക. അപ്പൊ നല്ലൊരു ടീച്ചറാണ് അളകനന്ദ ടീച്ചർ അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പോ ടീച്ചർക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് നമ്മളെ ചണക്കത്ത് സിനിമയിലെ ആകാശദീപം എന്നുമുള്ളൊരു മിടമായോ എന്നുള്ളൊരു പാട്ടില്ലേ,
0: ഒരു പാട്ടുണ്ട്. യെസ്, അത് ആരാ, എന്താണ് ആ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം?
1: അത് നല്ലൊരു പാട്ടാണ്, അതുകൊണ്ട് തന്നെ.
0: അതുകൊണ്ട് തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഇല്ല അല്ലേ?
1: ഇല്ല, പ്രത്യേകിച്ചൊരു
0: ഓക്കെ. എന്തായാലും കാരണമില്ലാതെ ഇഷ്ടപ്പെട്ട ആ പാട്ട് നമുക്കിന്ന് കേട്ടാലോ ഗാനോത്സവത്തിലൂടെ. ഓക്കെ
1: ഓക്കെ.
0: ആ ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എന്റെ ഹസ്ബൻഡിന്.
0: ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
1: പേര് ജിനീഷ്.
0: ജിനീഷ്,
1: അതെ,
0: ജിനീഷിന് വേണ്ടിട്ട്, ഹസ്ബൻഡ് ജിനീഷിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കാട്ടോ.
1: ഓ ആയിക്കോട്ടെ.
2: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി
2: 103.6 റിയൽ എഫ്എമ്മിൽ ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: ഹലോ
2: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
3: എന്റെ പേര് ഷാനിദ്.
2: ഷാനിദ് എവിടുന്ന? കാലിക്കറ്റ് തന്നെയാണ് സ്ഥലം. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
3: ഫസ്റ്റ് ടൈം ആണ്. ഞാൻ കുറെ ട്രൈ ചെയ്യണം, പക്ഷെ എനിക്ക് ചില സമയത്ത് കിട്ടാറില്ല. പിന്നെ സമയത്തിന്റെ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആയിരിക്കില്ല ചിലപ്പം പരിപാടി, ചിലപ്പം കഴിഞ്ഞു
2: പോയിട്ടുണ്ടാവും.
3: അപ്പം പിന്നെ ഇന്ന് റൈറ്റ് ടൈം ആയിരുന്നു.
2: ആയി, ശരി. അപ്പൊ എങ്ങനെ ഈ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ, എന്താണ് ചെയ്യുന്നത്?
3: ഞാൻ ആക്ച്വലി ഒരു ഒരു പ്രൈവറ്റ് ഫേമിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു.
2: ഓക്കെ,
3: അപ്പോ വീട്ടിൽ നിന്ന് ആ ഒരു കറക്റ്റ് സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റി.
2: കറക്റ്റ് സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റി അല്ലേ. ഈ സമയത്ത് കേൾക്കാറുണ്ടോ റിയൽ എഫ്എം?
3: ഞങ്ങള് ലഞ്ചിന് പോകുന്ന സമയത്ത് ഞാൻ ചില സമയത്ത് പ്ലേ ചെയ്യാറുണ്ട്.
2: ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കോഴിക്കോട്? നമ്മുടെ കൂടെ കോഴിക്കോട് അയൽക്കാർ തന്നെ ആയതുകൊണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കോഴിക്കോട്? ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളൊരു ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമല്ലോ കോഴിക്കോട്ടേക്ക്, അപ്പോ അവര് പറയുന്ന കോഴിക്കോടിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണ് ഷാനിദിനോട്?
3: ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരും വേറെ ജില്ലക്കാരാണ്. മലപ്പുറം, അതുപോലെ തന്നെ പാലക്കാട്, കൊച്ചി എന്നൊക്കെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ അവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാരും പറയുന്നത് ഇവിടെ കുറച്ചുകൂടെ എന്താണ് മ്യൂസിക് റിലേറ്റഡ് എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. അവരെ പുറത്തു പോകണമെങ്കിലൊക്കെ ബീച്ചിലൊക്കെ ആണെങ്കിലും അവർക്ക് ഒരുപാട് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരുടെ നാട്ടിൽ കുറച്ചുകൂടെ കുറവാണ്, കേരളത്തിലുള്ള സമയത്ത് കുറച്ചുകൂടെ എക്സ്പോഷർ കൂടുതലാണ് മ്യൂസിക് റിലേറ്റഡ് ആർട്ട് ഒക്കെ ആണെങ്കിലും.
2: അപ്പൊ
3: അതുകൊണ്ട് എല്ലാരും ഇവിടെ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിലും നാട്ടിൽ പോവാതെ ഇവിടെ തന്നെ
2: നമ്മള് കുറച്ച് ആതിഥേയത്വം കൂടുതലുള്ള ആളുകളാ അല്ലേ ഇവിടെ കോഴിക്കോട് വരുന്ന ആളുകള്. പിന്നെ ഇവിടെ നിൽക്കുകയാണ് പതിവ്, ഇവിടെ സ്റ്റേ ചെയ്യും കുറെ കാലത്തേക്ക്.
3: വരുന്ന ആൾക്കാരൊക്കെ പിന്നെ ഈ ഒരു എക്സ്പോഷർ കിട്ടി കഴിഞ്ഞാൽ
2: സെറ്റിൽ ആവും. അങ്ങനെയുള്ള ഇഷ്ടം പോലെ എഴുത്തുകാരുണ്ട്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ ഉണ്ട്, പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഷാനിദ് ഇപ്പൊ ഫുട്ബോൾ ഒക്കെ കാണാറുണ്ടോ?
3: ഞാൻ ചില സമയത്ത് ലൈക് സമയം കിട്ടുമ്പോൾ കാണാറുണ്ട്.
2: അങ്ങനെ ഒരു ഹാർഡ് കോർ ഫാൻ അല്ല. ഏതാണ് ഇഷ്ടപ്പെട്ട ഗെയിം?
3: ഗെയിംസിലാണെങ്കിൽ ഞാൻ അങ്ങനെ ലൈക് എല്ലാ ഗെയിംസും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഇപ്പം വേൾഡ് കപ്പ് വന്ന സമയത്ത് ലൈക് ബിഗ് മാച്ചസ് ഒക്കെ വരുന്ന സമയത്ത്
2: കാണും.
3: ഡെയിലി കളിയാണല്ല, ലൈക് ബിഗ് മാച്ചസ് ഒക്കെ ആണെങ്കിൽ.
2: ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് ഗാനോത്സവത്തിലൂടെ കേൾക്കേണ്ട പാട്ട്?
3: മയിലായി പറന്നു വാ നമ്മുടെ സോങ് അല്ലേ.
2: മയിലായി പറന്നു വാ, യെസ്, മയിൽ ഫീലിംഗ് ആവില്ലേ അല്ലേ. ഈ പാട്ട് എന്താ, ഒരു നൊസ്റ്റാൾജി ആണോ?
3: ഇത് ആക്ച്വലി ഞാനിത് ഈ പാട്ട് കുറെ കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത്. ഇറങ്ങി മീൻസ് എന്റെ ഓഫീസിലുള്ള സമയത്തായിരുന്നു ഒരാളിങ്ങനെ ഈ പാട്ട് കേട്ടു നോക്കി എനിക്ക് ഇഷ്ടാവും പറഞ്ഞിട്ട് ഒരാളിങ്ങനെ പറഞ്ഞിട്ട് കേട്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി ആ സോങ്. ഞാൻ പഴയ സോങ് അധികം കേൾക്കാറില്ല, പുതിയ സോങ് ആണ് കേട്ടപ്പോ പിന്നെ പിന്നെ റെക്കമെൻഡേഷൻ വഴി കേട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ആ സോങ്.

0: ഇതൊക്കെ സത്യം പറയണേ നമ്മുടെ കുട്ടിക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാൾജിക് ഫീല് തരുന്നൊരു പാട്ടാണ്. അപ്പൊ ഷാനിത അതിപ്പോ അടുത്താണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം.
1: അതെ, ഞാൻ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് അത്രയും കാലത്ത് കേട്ടില്ല എന്നായി പോയി. എനിക്ക് എന്നോട് പറഞ്ഞു എന്തായാലും കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. ഞാൻ പോയി ഒരു ദിവസം പോയിരുന്ന് കേട്ടപ്പോ ഭയങ്കര അടിപൊളി പാട്ട്.
0: യെസ്,
1: മിസ്സായി കുറെ കാലത്തേക്ക്.
0: അതെ, അത് മിസ്സായി പോയി. അതുപോലെ ഒരുപാട് പാട്ടുകൾ ഇനിയും ചിലപ്പോ മിസ്സായിട്ടുണ്ടാവും. നമ്മള് റിയൽ എഫ്എമ്മിലൂടെ അങ്ങനത്തെ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ബേണി ഇഗ്നേഷ്യസ് ആണ്. യെസ്, ബേണി ഇഗ്നേഷ്യസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. യേശുദാസും ചിത്രയും പാടിയൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് കേട്ടാലോ?
1: ആകാശവാണി ടീമിന് എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ്.
0: യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കൂ.
1: ഓക്കെ, താങ്ക് യു.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
4: വെൽക്കം ബാക്ക് ടു ഗാനോത്സവം. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
5: ഹലോ
4: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
5: ജിഷയാണ്.
4: ജിഷയാണ്. ജിഷ എവിടെ നിന്നാ വിളിക്കുന്നേ?
5: അരീക്കോട്.
4: അരീക്കോട്? അരീക്കോട് കൊണ്ടോട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ആ അരീക്കോടാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നേ ജിഷ?
5: ഹൗസ് വൈഫ് ആണ്.
4: ഹൗസ് വൈഫ് ആണ്. അവിടെ കോഴിയൊക്കെ കൂവുന്നുണ്ടല്ലോ. കോഴിയുണ്ട്, കോഴി വളർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ശനിയാഴ്ചയായിട്ട് എവിടേക്കും പോകുന്നുണ്ടോ?
5: ഇല്ല,
4: എവിടെയും പോകുന്നില്ല. അപ്പൊ ജിഷ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ കല്യാണം കഴിച്ച് അങ്ങനെ പോവായിരുന്നോ? ജോലിക്ക് എന്തെങ്കിലും പോയിരുന്നോ?
5: ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്.
4: ആഹാ, പിന്നെ പോയിട്ടില്ല.
5: പിന്നെ പോയിട്ടില്ല.
4: ഓക്കെ, അപ്പൊ എന്താവാനായിരുന്നു ഇഷ്ടം?
5: എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം.
4: അതെന്താ, ഓൾമോസ്റ്റ് എല്ലാവരോടും ചോദിക്കുമ്പോ ടീച്ചർ ആവാനാണ് ഇഷ്ടം, പ്രത്യേകിച്ച് എസ്പെഷ്യലി പെൺകുട്ടികളോട് ചോദിക്കുമ്പോ.
5: മോളും അത് തന്നെയാണ് പറയാറ്.
4: ആണോ, മോൾ എന്ത് ചെയ്യുന്ന?
5: മോളിപ്പോ 5-ാം ക്ലാസ്, അല്ല 6-ാം ക്ലാസ്സിലാണ്.
4: 6-ാം ക്ലാസ്സിലാണ്. ഓ, മോളുടെ പേരെന്താ?
5: അഞ്ജിമ.
4: അഞ്ജിമ. ഓക്കെ, അപ്പൊ ജിഷ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജിഷ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ?
5: മോഹൻലാലിന്റെ സിനിമയായിരുന്നു കൂടുതലും കണ്ടോണ്ടിരുന്നത്.
4: ആണോ?
5: അതെ, ഞങ്ങള് വീട്ടിന്ന് അച്ഛനും ഫാമിലി വേറെ ആൾക്കാരും അടുത്തുള്ള വീട്ടിലുള്ള എല്ലാവരും കൂടി ജീപ്പ് വിളിച്ച് ഞങ്ങൾ അങ്ങനെ മുക്കത്ത് പോയിട്ട് സിനിമ കാണാറുണ്ട്.
4: മുക്കത്ത് പോയിട്ട് സിനിമ കാണുമോ? അല്ലെ,
5: ഞാൻ താമരശ്ശേരിയാണ്, എന്റെ വീട് താമരശ്ശേരിയാണ്.
4: അങ്ങനെ
5: വണ്ടി പിടിച്ച് ഞങ്ങൾ പോയിട്ട് കിരീടം, ചെങ്കോലി അങ്ങനെയുള്ള മോഹൻലാലിന്റെ സിനിമകൾ കൂടുതലായിട്ടും കാണുന്നു.
4: മോഹൻലാലിന്റെ ഒരു ആരാധികയാണ്. അപ്പൊ ഇപ്പൊ അടുത്തിറങ്ങിയ ഏത് മോഹൻലാൽ സിനിമയാ കണ്ടത് ജിഷ?
5: ഇപ്പൊ പിന്നെ തിയേറ്ററിലൊക്കെ പോവലില്ല. ഇപ്പൊ അവര് ഫോണിൽ ഇങ്ങനെ ഓരോ സിനിമകളൊക്കെ ഇങ്ങനെ
4: കാണും.
5: ദൃശ്യം 3 ഒക്കെ ഇപ്പൊ കണ്ടു.
4: ഇപ്പൊ കണ്ടു. എന്നാലും തിയേറ്ററിൽ പോയി കാണുന്നൊന്ന് നിർത്തണ്ടെന്നേ, ഒരു രസല്ലേ.
5: പോവാറില്ല അങ്ങനെ.
4: ഓക്കെ, അപ്പൊ ഏതായാലും ഏത് പാട്ടാ വേണ്ടത്?
5: അമ്പിളിയിലെ.
4: അമ്പിളിയിലെ പാട്ടാണ്. അമ്പിളി സിനിമ കണ്ടിട്ടുണ്ടോ? ഇഷ്ടായിരുന്നോ?
5: കുഴപ്പമില്ല.
4: ഓക്കെ, അപ്പൊ ജിഷ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, താങ്ക് യു.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ക്രസൻറ്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻറ്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: യെസ്, ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് ഹായ് മെസ്സേജുകൾ ഇങ്ങനെ വന്ന് നിറയുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, കാരണം നമുക്ക് ഒരു മണിക്കൂറേ സമയമുള്ളൂ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം.
5: ഹലോ
4: ഹലോ, ആരാണിത് സംസാരിക്കുന്നത്?
5: ദേവിക.
4: ദേവിക, ആഹാ, ദേവിക എന്താ ചെയ്യുന്നത്?
5: പഠിക്കുക.
4: എത്രാം ക്ലാസ്സിലാ? ടെൻത്തിലാണ്. എവിടെയാണ്? എവിടെന്നാ വിളിക്കുന്നത്?
5: കോഴിക്കോട്.
4: കോഴിക്കോട് എവിടെ?
5: കോഴിക്കോട്
4: വടകരന്നാ വിളിക്കുന്നത്. ഓക്കെ, കോഴിക്കോടും വടകരയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, കുറച്ച് ദൂരമുണ്ട്. ഓക്കെ, ദേവിക ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
5: ഞാന് പേരാമ്പ്ര.
4: പേരാമ്പ്ര സ്കൂളിലാണ്. ഓക്കെ, അപ്പോ ഈ പത്താം ക്ലാസ് ആയിട്ട് വല്ല ടെൻഷനും ഉണ്ടോ? എന്തിന്? പത്താം ക്ലാസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നല്ല മാർക്കോടുകൂടി പാസ്സായിക്കൂടെ? പാസ്സായിക്കൂടെ. ഓക്കെ, അപ്പോ എന്താണ്, എന്താവാനാണ് ദേവികയുടെ ഒരു ഇഷ്ടം, ആഗ്രഹം?
5: അങ്ങനൊന്നുമില്ല.
4: എന്നാലും ചെറുതായിട്ടൊക്കെ എന്താവും പിന്നെ?
5: ഡോക്ടർ.
4: ഡോക്ടർ ആവണം. ഓക്കെ, അപ്പൊ അതിനെന്താ, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നറിയോ?
5: പഠിക്കണം.

0: പഠിക്കണം. എന്നാലും എന്താ പഠിക്കേണ്ടത്? ഡോക്ടർ ആവാനുള്ള എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ മതിയോ? എം ബി ബി എസ് പഠിക്കണ്ടേ? എന്ത് ഡോക്ടർ ആവേണ്ടത്? ഇങ്ങനത്തെ എം ബി ബി എസ് ഡോക്ടറാണോ അലോപ്പതി ഡോക്ടറാണോ ആവേണ്ടത്? എം ബി ബി എസ് മതി. ഓക്കെ. ദേവിക സിനിമയൊക്കെ കാണാറുണ്ടോ? പത്താം ക്ലാസ് ഒക്കെ ആയപ്പോൾ പാരൻസ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആവാറുണ്ടോ? കുഴപ്പമില്ല. ലാസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാ? ലാസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാണ്? വാഴാറ്റു. എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഉത്തരം അതന്നെ ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ?
1: ഓ, ഇഷ്ടപ്പെട്ടു.
0: എന്താ ഇഷ്ടപ്പെടാൻ കാരണം? എന്താ?
1: നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ അടിപൊളിയാണ്.
0: കണ്ടിരിക്കാൻ അടിപൊളിയാണ്. പാട്ടുകളൊക്കെ ഇഷ്ടായി?
1: ഓ, ഇഷ്ടായി.
0: ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത് ഗാനോത്സവത്തിലൂടെ?
1: വാഴാറ്റൂലെ പാട്ട്.
0: വാഴാറ്റൂലെ ഏത് പാട്ടാ വേണ്ടത്? കൂടെ പിറന്നോർ. ഒന്ന് നോക്കട്ടെ കേട്ടോ ഉണ്ടോ എന്നുള്ളത്. നമുക്കിവിടെ തൂക്കി ചുവന്ന കരങ്ങളോടെ ഉണ്ട്, കൊച്ചു കുഞ്ഞിന് അച്ഛനൊരു ഉണ്ട്, ഈ രണ്ട് പാട്ടുകളുണ്ട്. സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞൊരു പാട്ട് കൂടി ഉണ്ട്. മോള് പറഞ്ഞ പാട്ടില്ല. ഏതാ വേണ്ടത് ഇതിൽ?
1: കൊച്ചുകുഞ്ഞിൻ്റെ
0: അച്ഛന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, വിളിച്ചതിന് നന്ദി കേട്ടോ. താങ്ക് യു.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: യെസ്, വെൽക്കം ബാക്ക് ടു ഗാനോത്സവം. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ആരാണ് ഗാനോത്സവത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്? എന്താണ് പേര്?
2: ഇത് ധർമ്മൻ കൂത്തുപറമ്പ്.
1: ധർമ്മൻ കൂത്തുപറമ്പ്, ആ ഹാ, അടിപൊളി പേരാണല്ലോ. ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. എന്താ ചേട്ടാ ചിരിക്കുന്നത്? എന്താ ചേട്ടാ ചെയ്യുന്നത്?
2: ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതാണ്, പെയിന്റിംഗ് ജോലിയാണ്.
1: പെയിന്റിംഗ് ജോലിയാണ്. ഓക്കെ. ഇന്നില്ലേ, ലീവാണോ?
2: ആ, ഇന്ന് ലീവാണ്. ഇന്നലേക്ക് ആടെ കഴിഞ്ഞ്, ഇനി തിങ്കളാഴ്ച എടുക്കേണ്ട പണിയാണ് ഉള്ളത്.
1: ആണോ? ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു പെയിന്റിംഗ് പണികളൊക്കെ, എങ്ങനെ പോകുന്നു?
2: ആ, പണിയുണ്ട്. ഇത്രയാളും അങ്ങനെ ലീവായിട്ടില്ല. കഴിയുമ്പോ ഇങ്ങനെ വരുന്നുണ്ട്. മഴയും കുറവായതുകൊണ്ട് പണിയുണ്ട്.
1: പണിയുണ്ട്. ജൂൺ മാസമായിട്ടും മഴ ഇത്തിരി കുറവാണല്ലേ.

0: കഴിഞ്ഞ് ഇനി തിങ്കളാഴ്ച എടുക്കേണ്ട പണിയാണ് ഉള്ളത്.
1: ആണോ? ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു പെയിന്റിംഗ് പണികളൊക്കെ എങ്ങനെ പോകുന്നു?
0: ആ പണിയുണ്ട്, ഇത്രയാളും അങ്ങനെ ലീവായിട്ടില്ല. കഴിയുമ്പോക്കൊന്നും ഇങ്ങനെ വരുന്നുണ്ട്, മഴയും കുറവായതുകൊണ്ട് പണിയുണ്ട്.
1: പണിയുണ്ട്. ജൂൺ മാസമായിട്ടും മഴ ഇത്തിരി കുറവാണല്ലേ? പക്ഷേ ആ നാളെയും മറ്റന്നാളൊക്കെ മഴ കനക്കുമെന്നാണ് പറയുന്നത് ഉത്തര മലബാറിൽ. ആണോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ?
0: സംഗീത പരിപാടിക്കെല്ലാം കൂടിയിട്ടുണ്ട് നമ്മള്.
1: എങ്ങനെ?
0: അല്ല, നമുക്കൊരു ക്ലബ് ഉണ്ട്.
1: ക്ലബ് ഉണ്ട്? ഓക്കെ. ക്ലബിലൊക്കെ ആക്റ്റീവ് ആണോ? എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ക്ലബിന്റെ? കരോക്കെ. ഓക്കെ. ആ ശരി, പാട്ടുകാരാണ് അപ്പൊ നിങ്ങൾ എല്ലാരും.
0: മ്യൂസിക് ക്ലബ് ഉണ്ട്.
1: ഓഹോ, മ്യൂസിക് ക്ലബ്. അപ്പൊ ഈ
0: വെള്ളിയും ഞായറും.
1: ബുധനും വെള്ളിയും ഞായറും. അപ്പൊ എന്താ നിങ്ങളുടെ ഒരു പരിപാടി? എന്താ
0: അല്ല, അവിടെ വെച്ചിട്ട് അങ്ങനെ പാട്ട് പാടാ. നല്ലൊരു ഏതെങ്കിലും നല്ലൊരു ഇതുണ്ടെങ്കിൽ നമ്മളങ്ങ് പോക്കുണ്ട്, ഗ്രൂപ്പായിട്ട് പോകും.
1: ആ ഓക്കെ. അപ്പൊ രസമാണ് കാര്യങ്ങള്. അതിൽ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും ഉണ്ടോ?
0: എല്ലാരും ഉണ്ട്.
1: എല്ലാരും ഉണ്ട്.
0: ആഹാ.
1: അപ്പൊ ഈ ശരിക്കും ഈ മ്യൂസിക്കും അതുപോലെ നമ്മുടെ നാട്ടും പുറത്തുള്ള ഇങ്ങനെ ക്ലബുകളൊക്കെ ഭയങ്കര ഒരു എനർജി അല്ലേ തരുന്നത്? ഒരു ഒരു സന്തോഷാലേ?
0: ഇവിടെ നല്ലൊരു വേറെ ഒന്നുണ്ട്, നാണ് മാസ്റ്റർ സംസാരിക്കാൻ അവിടെ നല്ല ഒരു നടക്കുന്നു. നമ്മള് എന്തെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ പരിപാടിക്ക്.
1: ഓ, അപ്പൊ അപ്പൊ വളരെ ആക്റ്റീവായിട്ട് നാട്ടില് സജീവമാണ് പാട്ടും കലാപരിപാടികളൊക്കെ ആയിട്ട് അല്ലേ? ഓക്കെ ചേട്ടാ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് ഗാനോത്സവത്തിലൂടെ?
0: എനിക്ക് പിന്നെ ഒരു സായന്ത്രത്തിന്റെ സ്വപ്നം എന്ന സിനിമയിലെ അറിയാത്ത ദൂരത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട്.
1: ഓക്കെ, ആ പാട്ടാണ് ഇന്ന് വേണ്ടത്. എന്താ ഈ പാട്ട് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം?
0: ഒന്നുമില്ല, ഞാൻ കൊറേ മുന്നേ കേട്ടത്
1: പാട്ടാണ്.
0: മനസ്സിൽ പറഞ്ഞ പാട്ട് ഞാൻ ഒരു ബുക്കിലിങ് എഴുതി വെക്കും.
1: ഓക്കെ. അപ്പൊ എന്തായാലും എം ജി ശ്രീകുമാറും ചിത്രയും പാടിയൊരു പാട്ടാണ്. അങ്ങനെ എഴുതി വെക്കൂ അല്ലെ? അപ്പൊ അങ്ങനെ എഴുതി വെച്ച കൂട്ടത്തിലുള്ള ഒരു പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചതിന് ഒരുപാട് നന്ദി.
0: ഓക്കെ.

0: 103.6 റിയൽ എഫ്എമ്മിൽ ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ കോളർ നമ്മുടെ കൂടെയുണ്ട്, ആരെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, എന്താണ് ഒരു തിരക്ക്? എങ്ങനെ? ഉച്ചയ്ക്ക്? ആ, ഉച്ചയുടെ ഒരു തിരക്കാണ് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയാണോ?
1: അല്ലല്ല,
0: കഴിക്കല്ല. ഓക്കെ, ഇനി വിളിച്ച ആളുടെ പേര് പറയൂ.
1: എന്റെ പേര് ജൈഷ.
0: ജൈഷ, ജൈഷ എന്താ ചെയ്യുന്നേ?
1: ഞാൻ വീട്ടമ്മ.
0: വീട്ടമ്മയാണ്. ഓക്കെ, അപ്പൊ എവിടെന്നാ വിളിക്കുന്നേ? കൊയിലാണ്ടി. കൊയിലാണ്ടി നിന്നാണ് വിളിക്കുന്നേ? കീഴരിയൂർ. കീഴരിയൂർ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കീഴരിയൂരിലെ വിശേഷങ്ങൾ? ഓ, ഭയങ്കര ടഫാണല്ലോ നിങ്ങളുടെ ഈ സ്ഥലപ്പേര് പറയാൻ. എങ്ങനെ? ആ, യെസ്, കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ചരിത്ര സ്മാരകം അവിടെ ഉണ്ടോ? ഉണ്ട്. ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് എന്ത്, എല്ലാ നാട്ടിലും നടക്കുന്ന പോലെ തന്നെ അല്ലേ? ഓക്കെ. അപ്പോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള സിനിമ ഏതാണ്? ജൈഷ,
1: ഞാന് ഫോണില് കണ്ടതാ
0: വാഴ 2 ആണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തിയേറ്ററിലൊന്നും പോയി കാണാറില്ലേ? ഓക്കെ, അപ്പം ആകാശവാണി റിയൽ എഫ്എം ഒക്കെയാണ് കേട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ നീ ഏത് പാട്ടാ വേണ്ടത് ജൈഷ?
1: എനിക്ക്
0: തങ്ക മനസ്സ്, അമ്മ മനസ്സ്, ആ പാട്ടാണ്. അമ്മയ്ക്കാണ്, അമ്മയ്ക്കാണ് ആ പാട്ട് നമ്മളെല്ലാവരും ഡെഡിക്കേറ്റ് ചെയ്യാ അല്ലേ? ഓക്കെ, അപ്പൊ അമ്മ
1: പറയണേ,
0: പെരുവയലിലെ ഭാരതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് മകൾ ജൈഷ ഇതാ നമ്മുടെ ഗാനോത്സവത്തിലൂടെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, രാപ്പകൽ എന്ന സിനിമയിലെ തങ്ക മനസ്സ് അമ്മ മനസ്സ്. ഓക്കെ, ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്തായാലും കേൾക്കും. അമ്മ കേൾക്കുന്ന ആളാണ്. ഓക്കെ, ഭാരതിയമ്മയെ പോലെയുള്ള ഒരുപാട് അമ്മമാർക്കും കൂടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.

0: നല്ലൊരു പാട്ട് ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഗാനോത്സവത്തിൻ്റെ സമയം ഇവിടെ എങ്ങനെ കഴിയാൻ വേണ്ടി പോവാണ്. ലാസ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ, ആരാ സംസാരിക്കുന്നത്?
1: നേഹ.
0: നേഹ, ഭയങ്കര റേഡിയോയുടെ വോള്യൂം ഇത്തിരി കൂടുതലാന്ന് തോന്നുന്നു. ആ, ഒന്ന് കുറയ്ക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ആ നേഹ, റേഡിയോയുടെ വോളിയം കുറയ്ക്കാൻ വേണ്ടി ഓടിപ്പോയി തോന്നുന്നു.
1: ഹലോ.
0: ആ ഓക്കെ ഓക്കെ, വന്നോളൂ. എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത് നേഹ?
1: കോഴിക്കോട്.
0: കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത്?
1: ബിടെക്
0: പഠിക്കുകയാണ്. എവിടെയാണ് പഠിക്കുന്നത്? ഇടുക്കിയിലാണ്. അപ്പൊ ലീവാണോ ഇന്ന്? അപ്പൊ നാട്ടിലേക്ക് വന്നതാണ്. ഇടുക്കിയിലെ ക്ലൈമറ്റ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ ഇപ്പൊ ഇല്ലേ ക്ലാസ്? ഇല്ലേ,
1: ഇല്ല ക്ലാസ് ഇല്ല. ഇപ്പൊ കുറച്ച് ദിവസം ലീവാ.
0: ഓക്കെ. ബിടെക് ഏതാ സബ്ജക്ട്? ഏതാ?
1: ഞാൻ
0: ഐടി ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഐടി എഞ്ചിനീയർ ആയി നമുക്ക് കാണാം അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ബാംഗ്ലൂർ ഡേയ്സ്.
0: ബാംഗ്ലൂർ ഡേയ്സിലെ ഏത് പാട്ടാണ്? യെസ്, അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കേട്ടാൽ നമുക്ക് സമയം കുറച്ച് കുറവാ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ
1: ഓ ശരി.
0: ഓക്കെ.

0: ഇതോടെ ഇന്നത്തെ ഗാനോത്സവത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സന്ദേശങ്ങൾ അയച്ച് അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: ഇപ്പോൾ മിഡ് ഡേ ന്യൂസ് കേൾക്കാം.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi to arrive in Seychelles in a short while on a 3-day state visit, describes Seychelles as a valued maritime neighbor and a key partner in India's Vision Mahasagar. US Secretary of State Marco Rubio says Trump administration views India as one of United States' closest strategic partners, sharing common values and interests. Union Home and Cooperation Minister Amit Shah launches cooperative-based taxi service Bharat Taxi in 14 major cities in Gujarat. Noted Tamil film actor and director K. Bhagyaraj passes away in Chennai at 73. IMD forecasts heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. And in FIFA World Cup, Egypt reaches knockout stage for the first time after a 1-1 draw with Iran. And now the news in detail.

0: നടന്നെടുക്കുന്നത്. നിക്കോവിനെ പോലെ പ്രതിനായക സ്ഥാനത്തുള്ള മറ്റൊരു കൊലപാതകിയും ഒപ്പം ഭോഗലാലസനുമായ സുഡ്രികയിലോകം സ്വപ്നങ്ങളുടെ പീഡന പർവ്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഴയും പുഴയും നിറഞ്ഞ് സർവസംഹാരിയായ പ്രളയം തന്നെ വിഴുങ്ങാനെടുക്കുന്നുവോ? അനാഘ്രാത കുസുമങ്ങളെ തെരുവുവേശികളാക്കി തീർത്ത തൻ്റെ പൂർവകാല ചെയ്തികൾ അഞ്ചു വയസ്സുള്ളൊരു ബാലികയിലൂടെ വിധി പറയാൻ എണീക്കുന്നുവോ? മാംസനിബദ്ധമല്ലാത്തൊരു രാഗവും ഇനി തേടിവരാനില്ലെന്നോ? അഴുക്കുമണക്കുന്ന എലിക്കൂട്ടങ്ങൾ മരണവെപ്രാളപ്പാച്ചിലാണ്. ദുസ്വപ്നങ്ങളിൽ വീണും ഞെട്ടിയുണർന്നും സുറ്റുകയിലോ?
1: ഈ അർദ്ധരാത്രി പെട്രോവിസ്കിയിലേക്കുള്ള പാലം കടക്കുകയാണ് ഞാൻ. ബാധ്യതകൾ ഓരോന്നായി ഒഴിക്കുകയാണ്. സിഡ്രിഗയിലോ ഒരു മഹാൻ, ഒരുപാട് ഇടപാടുകളും ബന്ധങ്ങളും സമ്പത്തുമുള്ള വ്യക്തി, 15,000 രൂപ സമ്മാനമായി ലഭിച്ചപ്പോ എന്റെ ഭാവി വധു പറഞ്ഞത്. പാതിരാവിൽ ഞാൻ അവിടെയും യാത്ര പറഞ്ഞു. ഇനി

0: ഒരു ചായ കിട്ടുമോ?
1: സാർ ചായ ഉണ്ടല്ലോ.
0: കഴിക്കാൻ എന്തുണ്ട്?
1: അത് പോത്തിറച്ചി വോഡ്ക ലഘുഭക്ഷണം.
0: ശരി, കുറച്ച് ചായയും പോത്തിറച്ചിയും കൊണ്ടുവാ.
1: സാറിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ?
0: ഒന്നും വേണ്ട.
1: ഓ ശരി സാർ.
0: ഇതൊരു നല്ല സ്ഥലമാണെന്ന് തോന്നല്ലോ. എങ്ങനെ ഈ സ്ഥലം ഞാൻ അറിയാതെ പോയി? ഒടുവിൽ ഞാൻ ഇവിടെ എത്തി.

ഒട്ടും വെളിച്ചമില്ലല്ലോ, ഉറക്കം വരുന്നില്ല. ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പുറത്ത് കാറ്റ് വീശുന്നു. അതാ സൂചന, പുഴ നിറഞ്ഞൊഴുകുകയാണ്. നേരം വെളുക്കുമ്പോഴേക്കും നഗരത്തിന് കീഴേക്ക് അത് ചുഴികൾ സൃഷ്ടിച്ച് പുളഞ്ഞുകൊണ്ടൊഴുകും. ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് മൂടും. മുറികളിൽ വെള്ളം അടിച്ച് കയറും. അതിന് മുകളിലൂടെ എലികൾ നീന്തിപ്പോകും. ആറ് മണിക്കൂറിനുള്ളിൽ നേരം പുലരും. ഇനിയും എന്തിന് കാത്തിരിക്കണം? ഉടനെ പുറത്തു പോകണം. നേരെ പാർക്കിലേക്ക്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന കുറ്റിക്കാട്, അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഉചിതമായ സമയമാണിത്.

നിങ്ങളുടെ ഇടനാഴി. ആരെയും കാണുന്നില്ലല്ലോ. അരണ്ട വെളിച്ചം. ആ അലമാരയ്ക്കും വാതിലിനുമിടയിൽ എന്തോ വിചിത്ര വസ്തു ഇളകുന്നല്ലോ. അതൊരു പെൺകുട്ടിയാണല്ലോ. 5 വയസ്സിൽ കൂടില്ല. നനഞ്ഞു കുതിർന്ന് വിറച്ച് വിറച്ച് കരയുന്നു. ഇവിടെ അവൾ എങ്ങനെ വന്നു? നേരത്തെ കയറി ഒളിച്ചിരുന്നതാണോ? രാത്രി മുഴുവൻ ഉറങ്ങിക്കാണില്ലല്ലോ. എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭദ്രമായി മുറിയിൽ കിടത്താം.

കുട്ടി ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണല്ലോ. ആ മുഖം കുഞ്ഞിൻ്റേതുപോലെ അല്ലാതാവുന്നല്ലോ. അത് ലജ്ജ. പ്രകോപനപരമായി എന്തോ തെളിഞ്ഞു വരുന്നു. ഒരു അഭിസാരികയുടെ മുഖം. നാണമില്ലാത്തൊരു ഫ്രഞ്ച് അഴിഞ്ഞാട്ടക്കാരി. ഇപ്പോൾ രണ്ട് കണ്ണുകളും വിടർന്ന് തിളങ്ങുന്നു. നിർലജ്ജമായ നോട്ടം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള ക്ഷണം. വിസ്മയമായിരിക്കുന്നു. സ്വപ്നമാണോ ഇത്? വേണ്ട, ജീവിതത്തിലേക്ക് ഞാൻ വരുന്നില്ല. പോകണം, ഒന്നിനും എന്നെ തടുക്കാനാവില്ല. പുലരാൻ ഇനി അധികം നേരമില്ല. ആ അഞ്ചാം വയസ്സിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ശാപിക്കപ്പെട്ട കുട്ടി. സ്വപ്നമായിരുന്നോ? അതെ, സ്വപ്നം. രാത്രി മുഴുവൻ ഞാൻ ദുസ്വപ്നം കാണുകയായിരുന്നോ? ജാക്കറ്റ് നനഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഓവർകോട്ട്. പോക്കറ്റിൽ തോക്ക് ഭദ്രമായി വയ്ക്കാൻ. ഡോണിയെ വലിച്ചെറിഞ്ഞ 3 കുഴൽ കൈത്തോക്ക്, 1 ഉണ്ട ബാക്കി.

0: ഏയ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം?
1: ഒന്നുമില്ല, ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല.
0: പിന്നെ ഇവിടെ കറങ്ങി കിടക്കുന്നത്? ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല.
1: ആ, അറിയാം.
0: പിന്നെ
1: ഞാൻ വിദേശ യാത്രക്ക് പോവാ.
0: ഈ വഴിയോ? എവിടേക്ക്?
1: അമേരിക്കക്ക്.
0: നിങ്ങളെന്താ രസം വിളമ്പുന്നു?
1: അല്ല, അല്ലേ അല്ല, ഞാൻ ഒരു യാത്ര പോവുകയാണ്.
0: കൊള്ളാമല്ലോ സഹോദരാ.

0: ഇതേ ഡീസന്റ് ആയൊരു സ്ഥലമാണ്.
1: ഡീസന്റ് മുക്കോ?
0: നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ല.
1: പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അമേരിക്കയ്ക്ക് പോവുകയാണെന്ന്.
0: അമേരിക്കയ്ക്ക് പോവുകയാണെന്നോ?
1: ആ പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ അമേരിക്കയ്ക്ക് പോയെന്ന്.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ തോക്ക് താഴെ ഇടൂ, താഴെ ഇടാൻ.
1: ഇല്ല, ഞാൻ പോകാൻ ഉറച്ചതാണ്. ഒരു മടക്കം ഇനിയില്ല.
0: തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടി. എന്താണ്, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചോ? ഏയ് ആത്മഹത്യ, ഇവിടെ അത് പറ്റില്ലെന്നേ. ഇതല്ല അതിനുള്ള സ്ഥലം. ഏയ്,
1: അതെ അതെ, മടക്കം അസാധ്യം. നിശ്ചയിച്ചുറപ്പിച്ചു വന്ന് മടങ്ങുന്നതെങ്ങനെ? ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു.
0: ഏയ് ഏയ് ഏയ് ഏയ് ചെയ്യരുത്. ഏയ്.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോക് അനന്തപുരം രവി, കൂടാതെ സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.
1: ത്രീ പോയിന്റ് സിക്സ് റിയൽ FM പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ.

0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. അന്തിമോപചാരമർപ്പിച്ച് ചലച്ചിത്ര രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ. കീം പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ആകെ പരീക്ഷ എഴുതിയ 96,750 വിദ്യാർത്ഥികളിൽ 79,717 പേർ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് യോഗ്യത നേടി. ആദ്യ അലോട്ട്മെന്റ് July 8. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ. FM പ്രധാന വാർത്തകളിനി 4 മണിക്ക്.
1: ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.

103.6 റിയൽ എഫ്എം. ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം. യുവർ ചോയ്സിൽ ആദ്യ ഗാനം ജോൺസൺ സംഗീതം നൽകി വാണി ജയറാം പാടിയത് ചിത്രം പാളങ്ങൾ. യുവർ ചോയ്സിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ സന്ദേശങ്ങൾ അയക്കാം. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9400224440.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി കേൾക്കാം മഴ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു ചേവായൂരിൽ നിന്നും പുരുഷോ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ ഇനി കേൾക്കാം മൂടൽ മഞ്ഞ എന്ന ചിത്രത്തിലെ ഗാനം. പി ഭാസ്കരൻ്റെ വരികൾക്ക് ഉഷാ ഖന്നയുടെ സംഗീതം, പാടിയത് യേശുദാസ്. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു റിജ, നിഷ, സുഹറ, സുജാത, ബേബി, ആദിൽ എന്നിവർ ഗ്രീൻ ബസാറിൽ നിന്നും.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം എങ്ങനെ നീ മറക്കുമെന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു അനിൽ ആയഞ്ചേരി.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ട് ആക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു സാബിത്, ശ്രീലക്ഷ്മി, സൗമിനി, ഗോപി എന്നിവർ പാലേരിയിൽ നിന്നും.

0: തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഒ എൻ വി കുറിപ്പിന്റെ രചന, രവി ബോംബെ സംഗീതം നൽകിയത്. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു ചേവായൂരിൽ നിന്നും കണ്ണൻ, സുമി എന്നിവർ.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നീർത്താതെ പെയ്യും.
2: മൈജി ലാഭമഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ചിത്രയും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരി, വി മധുസൂദനൻ എന്നിവർ രചന നിർവഹിച്ച്, വിദ്യാസാഗർ സംഗീതം നൽകിയത്. ഈ ഗാനം ആവശ്യപ്പെടുന്നു രാമനാട്ടുകരയിൽ നിന്നും ശ്രീവിദ്യ, പാർവതി എന്നിവർ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ഗുരു എന്ന ചിത്രത്തിലെ ഗാനം. ശ്രീനിവാസ്, സുജാത മോഹൻ, എ ആർ റഹ്മാൻ എന്നിവർ പാടിയത്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് എ ആർ റഹ്മാൻ്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു ഹമീദ്, മുബീന എന്നിവർ അത്തോളിയിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവ ചോയ്സിൽ ഇനി കേൾക്കാം കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത, ഫഹദ്, ബിജു, ഫ്രാങ്കോ എന്നിവർ പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചിന്റെ സംഗീതം.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലെ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകി പാടിയത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് എം എസ് ബാബുരാജിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു ചേവായൂരിൽ നിന്നും ബാബു രാമചന്ദ്രൻ ഹസൻ എന്നിവർ.

0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്. ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ കളിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, കൈതപ്രം രചന നിർവഹിച്ച് സംഗീതം നൽകിയത്. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു എരഞ്ഞിപ്പാലത്ത് നിന്നും രാജേഷ്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക്. ഫാർമസിയിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണൻ ഒന്നാമത്. എഞ്ചിനീയറിംഗിൽ 79,788 പേർ പ്രവേശനത്തിന് യോഗ്യത നേടി. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കാണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ നിന്ന് ബെൽജിയവും ഈജിപ്തും നോക്കൌട്ട് റൗണ്ടിൽ. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: ഫിഫ ലോകകപ്പ് അവലോകനം.
1: ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഓരോ കളിയും നോക്കൌട്ട് മത്സരത്തിന്റെ തീവ്രതയോടെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇന്നലെ ലോകം കൂടുതൽ ആഘോഷിച്ചത് ഒരു ജയമായിരുന്നില്ല, സമനിലയായിരുന്നു. ലോകകപ്പിൽ ആദ്യമായി കളിക്കുന്ന കേപ് വെർദെ എച്ച് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സൌദി അറേബ്യയെയും സമനിലയിൽ തളച്ച് നോക്കൌട്ട് റൌണ്ടിലെത്തിയിരിക്കുന്നു. സ്പെയിനും ഉറുഗ്വേയും കൂടി ഉൾപ്പെട്ട അതികഠിന ഗ്രൂപ്പിൽ നിന്നാണ് വെറും 6.5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ കൊച്ചുദ്വീപിന്റെ ചരിത്രമുന്നേറ്റം. അതേസമയം ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് നോർവേയെ 4-1 തകർത്ത് 3 മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ച് ഗ്രൂപ്പ് ജേതാക്കളായി മുന്നേറി. മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെതിരെ 5 ഗോളിന്റെ മിന്നും ജയവുമായി സെനഗലും പ്രതീക്ഷ സജീവമാക്കി. സ്പെയിൻ ഉറുഗ്വേയെ കീഴടക്കി ഗ്രൂപ്പ് എച്ചിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഉറുഗ്വേയും സൌദി അറേബ്യയും പുറത്തായി. ഗ്രൂപ്പ് ഐയിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു നോർവേയും ഫ്രാൻസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. രണ്ട് ടീമുകളും നേരത്തെ തന്നെ അവസാന 32-ലേക്ക് യോഗ്യത നേടിയിരുന്നെങ്കിലും ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുന്ന കളിയായിരുന്നതിനാൽ മത്സരത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിരുന്നില്ല. എന്നാൽ സൂപ്പർ താരം എർലിംഗ് ഹാലണ്ടിനും ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡെഗാർഡിനും വിശ്രമം നൽകിയാണ് നോർവേ ഇറങ്ങിയത്. എന്നാൽ ഫ്രാൻസ് കിലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെയെല്ലാം ആദ്യ 11-ൽ തന്നെ ഇറക്കി. കളി ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫ്രാൻസ് അവരുടെ ഫുട്ബോൾ മികവ് ലോകത്തിന് വീണ്ടും കാണിച്ചുകൊടുത്തു. കഴിഞ്ഞ മത്സരങ്ങളിൽ തിളങ്ങിയ എംബാപ്പയ്ക്കും ഒലീസയ്ക്കും പകരം ഇത്തവണ മറ്റൊരാളായിരുന്നു അവരുടെ ഹീറോ. ബലോൺ ഓർ ജേതാവ് ഉസ്മാൻ ഡെംബലെ ആദ്യ പകുതിയിലെ വെറും 32 മിനിറ്റിനുള്ളിൽ ഡെംബലെ തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയപ്പോൾ തന്നെ നോർവേ മത്സരത്തിൽ നിന്ന് അപ്രസക്തരായി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക്കുകളിൽ ഒന്നായി ഫ്രഞ്ച് ലീഗിൽ PSG താരമായ ഡെംബലെയുടേത്. ഇരു വിങ്ങുകളിലൂടെയും മധ്യത്തിലൂടെയും ഡെംബലെയും എംബാപ്പയും ഒലീസയും ഡിസിറെഡുവേയും നടത്തിയ കുതിപ്പുകൾ നോർവേ പ്രതിരോധത്തെ നിരന്തരം ഭീതിയിലാഴ്ത്തി. അതേസമയം സ്ട്രൈക്കർ ഹാലണ്ടും മിഡ്ഫീൽഡർ ഒഡെഗാർഡും വിശ്രമത്തിലായിരുന്നതിനാൽ നോർവേയുടെ ആക്രമണത്തിന് പതിവ് മൂർച്ചയുണ്ടായിരുന്നില്ല. ഫ്രാൻസിന്റെ ആധിപത്യത്തിനിടയിൽ തെലോ അസ്ഗാർഡിലൂടെ നോർവേ ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റാനായില്ല. അതിനിടെ കിട്ടിയ ഒരു പെനാൽറ്റി കിക്ക് അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. സ്ട്രാൻഡ് ലാർസന്റെ ദുർബലമായ കിക്ക് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മെയ്നാൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. 2-ാം പകുതിയിലും ഫ്രാൻസ് പന്ത് കൈവശം വെച്ച് കളിയുടെ വേഗം നിയന്ത്രിച്ചു. അവസാന വിസിലിനു മുമ്പ് ഡിസിറെ ദുബൈയിലൂടെ ഒരു ഗോൾ കൂടി നേടി 4-1 വിജയം ഉറപ്പിച്ചു. ഈ വിജയത്തോടെ 3 മത്സരങ്ങളിലും ജയിച്ച് 9 പോയിന്റുമായി ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി. റൌണ്ട് ഓഫ് 32-ൽ

അവരുടെ എതിരാളി സ്വീഡനാണ്. ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായി മുന്നേറിയ നോർവേക്ക് ഐവറി കോസ്റ്റാണ് എതിരാളി. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരം നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്താനുള്ള പോരാട്ടമായിരുന്നു. സെനഗലിന് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഇറാഖിന് വലിയൊരു ജയം തന്നെ വേണ്ടിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ കളി അവർക്ക് പ്രതികൂലമായി. 4 മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ വഴങ്ങിയ അവർക്ക് 13 മിനിറ്റിൽ അടുത്ത പ്രഹരം കിട്ടി. സെനഗൽ നായകൻ സാദിയോ മാനയെ ബോക്സിന് പുറത്തുവച്ച് വീഴ്ത്തിയതിന് ഇറാഖ് പ്രതിരോധ താരം റെബിൻ സുലാക്ക ചുവപ്പ് കാർഡ് കണ്ടു. 10 പേരായി ചുരുങ്ങിയ ഇറാഖിന് മത്സരം പിന്നീട് അതിജീവനത്തിന്റേതായി. ആദ്യ പകുതിയിൽ സെനഗൽ ആക്രമണങ്ങളെ അവർ ചെറുത്തുനിന്നെങ്കിലും രണ്ടാം പകുതി ആളെണ്ണത്തിലുള്ള മുൻതൂക്കം സെനഗൽ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി. 4 ഗോളുകളാണ് അവർ ഇറാഖ് ഗോൾ പോസ്റ്റിൽ നിക്ഷേപിച്ചത്. മധ്യനിര താരം പാപ്പാഗുയെ 2 തവണ വല കുലുക്കി. ഇസ്മായില സാർ, ഇലിമാൻ എൻഡയെ എന്നിവരും ലക്ഷ്യം കണ്ടു. വമ്പൻ ജയത്തോടെ 3 പോയിന്റും മികച്ച ഗോൾ ശരാശരിയും നേടിയ സെനഗലിന് മികച്ച 3-ാം സ്ഥാനക്കാരിലൊരാളായി നോക്കൌട്ടിലെത്താമെന്ന് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് എച്ചിൽ അവസാന മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: സ്പെയിനിന് പിന്നിൽ ആരൊക്കെയാകും നോക്കൌട്ടിലേക്ക് കടക്കുക? ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ കേപ് വെർദെ ചരിത്രം കുറിക്കുമോ? അതോ അനുഭവസമ്പന്നരായ ഉറുഗ്വേയും സൌദി അറേബ്യയും തിരിച്ചുവരുമോ? ഒടുവിൽ സ്പെയിനിന് പിന്നിൽ 2-ാം സ്ഥാനക്കാരായി മുന്നേറിയത് ഈ ലോകകപ്പിലെ അത്ഭുത ടീമായ കേപ് വെർദെ തന്നെ. നേരത്തെ സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ കുരുക്കിയ അവർ ഇത്തവണ പിടിച്ചത് ഏഷ്യൻ രാജ്യമായ സൌദി അറേബ്യയെ. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ഗോളൊന്നും പിറന്നിട്ടില്ലെങ്കിലും ഒട്ടും വിരസമായില്ല കളി. ആദ്യ കളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പന്ത് കൂടുതൽ കൈവശം വെച്ചതും ഷോട്ടുകൾ ഉതിർത്തതും കേപ് വെർദെ തന്നെയായിരുന്നു. ഗോൾ നേടാനായില്ലെങ്കിലും സൌദിക്ക് ആക്രമിക്കാൻ അധികം അവസരം അവർ നൽകിയില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോഴുള്ള അവരുടെ ആഘോഷം ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായി. ഉറുഗ്വേ സ്പെയിനിനോട് പരാജയപ്പെടുകയും ചെയ്തതോടെ 2-ാം സ്ഥാനക്കാരായി കേപ് വെർദെ നോക്കൌട്ടിലേക്ക്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് അവർക്കവിടെ എതിരാളി. ഈ ലോകകപ്പിൽ ആരാധകരെ ഏറ്റവും നിരാശരാക്കിയ പ്രകടനങ്ങളിലൊന്നായി ഉറുഗ്വേയുടേത്. സ്പെയിനിനെതിരെ ജയം മാത്രം ലക്ഷ്യമിട്ട് ഇറങ്ങിയ അവർക്ക് പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള കളി പോലും കാഴ്ചവെക്കാനായില്ല. പന്ത് കൈവശം വച്ച് ക്ഷമയോടെ ആക്രമണം ഒരുക്കി ഉറുഗ്വേയെ നിയന്ത്രിക്കുകയായിരുന്നു സ്പെയിൻ. ഹാഫ് ടൈമിന് തൊട്ടുമുൻപ് നിർണായക ഗോൾ വന്നു. അലക്സ് ബയേനയുടെ ഷോട്ട് ഉറുഗ്വേ ഗോൾ കീപ്പർ ഫെർണാണ്ടോ മുസ്ലേരയ്ക്ക് കൈയിലൊതുക്കാനായില്ല. സ്പെയിൻ 1 ഗോളിന് മുന്നിൽ. ഗോൾ തിരിച്ചടിക്കാനുള്ള ഉറുഗ്വേയുടെ ശ്രമങ്ങളെല്ലാം 2-ാം പകുതിയിൽ നിഷ്ഫലമായി. മധ്യനിരയിലെ പന്തടക്കവും പ്രതിരോധത്തിലെ അച്ചടക്കവും ചേർന്നപ്പോൾ സ്പെയിൻ വിജയം സ്വന്തമാക്കി. അവസാന നിമിഷം അഗസ്റ്റിൻ കെനോബിയോ ചുവപ്പ് കാർഡ് കണ്ടതോടെ ഉറുഗ്വേയുടെ ദുരന്തം പൂർണമായി. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിലേക്ക് കടക്കുമ്പോൾ സമ്മർദ്ദം മുഴുവൻ ബെൽജിയത്തിന്മേലായിരുന്നു. ലോകകപ്പിന് മുമ്പ് ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായി വിലയിരുത്തപ്പെട്ട അവർക്ക് ആദ്യ 2 മത്സരങ്ങളിലും സമനില വഴങ്ങിയതോടെ അവസാന ദിനത്തിൽ ന്യൂസിലാൻഡിനെതിരെ ജയിച്ചാൽ മാത്രമേ നോക്കൌട്ട് ഉറപ്പാക്കാനാകുമായിരുന്നുള്ളൂ. ആദ്യ മിനിറ്റുകളിൽ തന്നെ ബെൽജിയം ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കി. പന്തടക്കത്തിലും മുന്നേറ്റങ്ങളിലും അവർ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു. ആ സമ്മർദ്ദം ഫലമായി മാറിയത് 28-ാം മിനിറ്റിൽ. കെവിൻ ഡി ബ്രൂയിനയുടെ മനോഹരമായ ക്രോസിൽ നിന്ന് ലിയാൻഡ്രോ ട്രൊസാർഡ് ആദ്യ ഗോൾ നേടി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1 ഗോളിന് മുന്നിലായിരുന്ന ബെൽജിയം ഹാഫ് ടൈമിന് ശേഷം സംഹാര രൂപം പൂണ്ടു. 2-ാം പകുതി ആരംഭിച്ച് 5 മിനിറ്റിനകം ട്രൊസാർഡ് വീണ്ടും വല കുലുക്കി. വീണ്ടും അസിസ്റ്റ് ഡി ബ്രൂയിനയുടേത്. ആ ഗോളോടെ മത്സരം ബെൽജിയത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. തുടർന്ന് നായകൻ കെവിൻ ഡി ബ്രൂയിനെ സ്വന്തം പേരും സ്കോർ ഷീറ്റിൽ ചേർത്തു. ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ബെൽജിയൻ താരമെന്ന നേട്ടവും അദ്ദേഹത്തെ തേടിയെത്തി. 84-ാം മിനിറ്റിൽ എലീജ ജസ്റ്റ് ന്യൂസിലാൻഡിനു വേണ്ടി 1 ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടില്ല. പരിചയസമ്പന്നനായ റൊമേലു ലുക്കാക്കു ഉടൻ തന്നെ ബെൽജിയത്തിന്റെ 4-ാം ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ അലക്സിസ് സാലേമേക്കേഴ്സ് 5-ാം ഗോൾ കൂടി നേടിയതോടെ ബെൽജിയത്തിന്റെ 5-1 ജയം പൂർണമായി. ഈ വിജയത്തോടെ ബെൽജിയം 5 പോയിന്റുമായി ഗ്രൂപ്പ് ജിയിൽ 1-ാം സ്ഥാനത്തെത്തി. ഇറാനെതിരെ 1-1 സമനില നേടിയ ഈജിപ്തും 5 പോയിന്റ് നേടിയെങ്കിലും മികച്ച ഗോൾ വ്യത്യാസത്തിന്റെ കരുത്തിലാണ് ബെൽജിയം ഗ്രൂപ്പ് ജേതാക്കളായത്.
നോക്കൌട്ട് റൗണ്ടിൽ മികച്ച മൂന്നാം സ്ഥാനക്കാരിൽ ഒരാളെ അവർ നേരിടും. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിൽ ഈജിപ്തിന് ഒരു സമനില പോലും നോക്കൌട്ട് ഉറപ്പിക്കാൻ മതിയായിരുന്നു. എന്നാൽ ചരിത്ര

ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ കളത്തിലിറങ്ങിയത്. ബെൽജിയം ന്യൂസിലാൻഡ് മത്സരത്തിലെ സ്കോറും ഈ പോരാട്ടത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാഹചര്യമായിരുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ സന്തോഷം തേടിയെത്തിയത് ഈജിപ്തിനെ. 5 മിനിറ്റിൽ ഇറാൻ ഗോൾ കീപ്പർ അലി റേസ ബെയ്റാൻ ബന്ദിന്റെ പിഴവ് മുതലെടുത്ത് മഹ്മൂദ് സാബർ പന്ത് വലയിലെത്തിച്ചു. അതോടെ മുഹമ്മദ് സലായുടെ നേതൃത്വത്തിൽ ഈജിപ്ത് ആത്മവിശ്വാസത്തോടെ കളി നിയന്ത്രിക്കാൻ തുടങ്ങി. എന്നാൽ ആ ലീഡ് അധിക നേരം നീണ്ടില്ല. 14th minute ഇറാന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി ഈജിപ്ത് ഗോൾ കീപ്പർ തടഞ്ഞെങ്കിലും തിരിച്ചുവന്ന പന്ത് റാമിൻ റസായിയാൻ ശക്തമായ ഷോട്ടിലൂടെ വലയിലാക്കി. സ്കോർ 1-1. 2nd പകുതിയിൽ ജയത്തിനായി കൂടുതൽ ആക്രമിച്ച് കളിച്ചത് ഇറാനായിരുന്നു. മെഹ്ദി തരേമിയുടെ ഹെഡർ ക്രോസ് ബാറിൽ തട്ടി മടങ്ങിയത് അവർക്ക് നിരാശയായി. ഈജിപ്ത് പ്രതിരോധം പലവട്ടം സമ്മർദ്ദത്തിലായെങ്കിലും അവർ സമനില കൈവിട്ടില്ല. മറുവശത്ത് സലായുടെ മുന്നേറ്റങ്ങൾ ഇറാൻ ബോക്സിലും ഭീതി വിതച്ചെങ്കിലും നിർണായക അവസരങ്ങൾ ഗോളായില്ല. മത്സരത്തിന്റെ ഏറ്റവും നാടകീയ നിമിഷം ഇഞ്ചുറി ടൈമിലായിരുന്നു. ഇറാൻ പ്രതിരോധ താരം ഷോജ ഖലീൽ സാദെ നേടിയ ഗോൾ ആദ്യം അനുവദിക്കപ്പെട്ടു. ആ ഗോളോടെ ഇറാൻ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ടിലെത്തുമെന്ന് എല്ലാവരും കരുതിയ നിമിഷം. എന്നാൽ ദീർഘനേരം നീണ്ട VAR പരിശോധനയ്ക്ക് ശേഷം ഓഫ്സൈഡ് വിധിച്ചതോടെ ഗോൾ റദ്ദാക്കി. സെക്കൻഡുകൾക്കുള്ളിൽ ഇറാന്റെ ആഘോഷം നിരാശയായി മാറി. ഈ സമനിലയോടെ 5 പോയിന്റുമായി ഈജിപ്ത് ഗ്രൂപ്പിൽ 2nd സ്ഥാനത്തെത്തി. റൌണ്ട് ഓഫ് 32 ഓസ്ട്രേലിയയാണ് അവർക്ക് എതിരാളി. മറുവശത്ത് 3 പോയിന്റുമായി 3rd സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇറാന് മികച്ച 3rd സ്ഥാനക്കാരിൽ ഒരാളാകുമോ എന്നറിയാൻ മറ്റു ഗ്രൂപ്പുകളിലെ ഫലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇറാന്റെ യാത്ര ഇവിടെ അവസാനിച്ചാലും ഈ ലോകകപ്പിൽ അവർ വലിയ ബഹുമാനം നേടിയെന്ന് പറയേണ്ടി വരും. യുദ്ധ സാഹചര്യങ്ങളും യാത്രാ പ്രശ്നങ്ങളും നിറഞ്ഞ തയ്യാറെടുപ്പിനിടയിലും അവർ 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സര ദിനമായ ഇന്ന് 3 ഗ്രൂപ്പുകളിലായി 6 മത്സരങ്ങളാണ് നടക്കുന്നത്. എൽ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും പനാമയും ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ നേരിടും. പനാമ ഒഴികെ ഗ്രൂപ്പിലെ 3 ടീമുകൾക്കും 1rd സ്ഥാനക്കാരാവാനുള്ള സാധ്യത ശേഷിക്കുന്നുണ്ട്. ജയിച്ച് 1rd സ്ഥാനം ഉറപ്പിക്കുക എന്നതു മാത്രമാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതേസമയം പനാമയ്ക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ലോകകപ്പിലെ അവസാന മത്സരത്തിൽ അട്ടിമറി സൃഷ്ടിച്ചു മടങ്ങാനാണ് അവർ ഇറങ്ങുക. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ അവർ ശ്രമിച്ചാൽ മത്സരം ആവേശകരമാകും. പക്ഷേ നിലവിലെ ഫോമും താരസാന്നിധ്യവും കണക്കിലെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിനു തന്നെ മുൻതൂക്കം. ക്രൊയേഷ്യ ഖാന മത്സരത്തിൽ മധ്യനിരയിലെ പോരാട്ടം മത്സരത്തിന്റെ വിധി നിർണയിക്കാനാണ് സാധ്യത. ഖാനയ്ക്ക് 4 പോയിന്റും ക്രൊയേഷ്യയ്ക്ക് 3 പോയിന്റുമാണുള്ളത്. നോക്കൌട്ട് സാധ്യത സജീവമാണെങ്കിലും ആദ്യ സ്ഥാനങ്ങളിലെത്തിയാൽ അടുത്ത റൌണ്ടിൽ കടുത്ത പോരാട്ടങ്ങൾ ഒഴിവാക്കാം. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള പോരാട്ടവും ജേതാക്കളെ നിർണയിക്കും. 6 പോയിന്റോടെ കൊളംബിയയാണ് ഇപ്പോൾ 1st. 4 പോയിന്റോടെ പോർച്ചുഗൽ 2nd. ലോകകപ്പിലെ ഏറ്റവും ആകർഷകമായ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന 2 ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ഗോളുകൾക്ക് ക്ഷാമമുണ്ടാവില്ലെന്നാണ് പ്രതീക്ഷ. ആദ്യ കളിയിൽ കോംഗോയോട് 1-1 സമനില വഴങ്ങിയെങ്കിലും 2nd മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 5-0 പോർച്ചുഗൽ തകർത്തത്. 2 ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫോമിലായതോടെ പോർച്ചുഗൽ വലിയ പ്രതീക്ഷയിലാണ്. ആദ്യ 2 കളികളും ജയിച്ച കൊളംബിയയ്ക്കും ആത്മവിശ്വാസത്തിന് കുറവില്ല. നോക്കൌട്ടിന് മുമ്പ് 2 ടീമുകൾക്കും വലിയ മാനസിക മുൻതൂക്കം നേടാനുള്ള അവസരമാണ് ഈ മത്സരം. ഉസ്ബെക്കിസ്ഥാനെതിരെ ജയം നേടി മികച്ച 3rd സ്ഥാനക്കാരിൽ ഒരാളായി നോക്കൌട്ടിൽ ഇടം പിടിക്കാനാവും കോംഗോയുടെ ശ്രമം. അതേസമയം ഉസ്ബെക്കിസ്ഥാന് കന്നി ലോകകപ്പിൽ അഭിമാന ജയം നേടാനുള്ള അവസരം കൂടിയാണിത്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയും ജോർദാനും തമ്മിലുള്ള മത്സരത്തിന് കണക്കിൽ പ്രസക്തിയൊന്നുമില്ല. ആദ്യ 2 കളികളിലെ ജയങ്ങളോടെ നിലവിൽ ചാമ്പ്യന്മാരായ അർജന്റീന ഗ്രൂപ്പിലെ 1rd സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ പ്രകടനം കാണാനുള്ള ആവേശത്തോടെയാകും ആരാധകർ ഈ മത്സരത്തിനും കാത്തിരിക്കുക. 5 ഗോളുകളോടെ ലോകകപ്പിലെ ടോപ് സ്കോററാണ് 39-കാരനായ മെസ്സി ഇപ്പോൾ. എന്നാൽ 1rd സ്ഥാനം ഉറപ്പിച്ചതിനാൽ കോച്ച് ലയണൽ സ്കലോണി മെസ്സിക്ക് വിശ്രമം നൽകാനും സാധ്യതയുണ്ട്. മറുവശത്ത് ജോർദാന് ഇത് ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസാന അവസരമാണ്. ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള പോരാട്ടം ഗ്രൂപ്പിലെ 2rd സ്ഥാനക്കാരെ തീരുമാനിക്കുന്നതിൽ നിർണായകമാണ്. 3 പോയിന്റുള്ള ഇരു

0: ടീമും ജയത്തോടെ മുന്നേറാനാകും ശ്രമിക്കുക. ഇന്നത്തെ മത്സരങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32 മത്സരചിത്രം പൂർണ്ണമാകും. പിന്നീടങ്ങോട്ട് ജയം അനിവാര്യമായ മത്സരങ്ങൾ. അതിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
2: മ്യൂസിക് നിക്സ്.

0: ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
1: മ്യൂസിക് നിക്സ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് കാഷ്ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
10: സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെൽഷ്യസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷെൽസെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിന് എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക്, ഫാർമസിയിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണൻ ഒന്നാമത്. എഞ്ചിനീയറിംഗിൽ 79,758 പേർ പ്രവേശനത്തിന് യോഗ്യത നേടി. ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 8 നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ നിന്ന് ബെൽജിയവും ഈജിപ്തും നോക്കൌട്ട് റൗണ്ടിൽ. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: കോളിവുഡ് ഹിറ്റ്.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
2: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ഉദിത് നാരായണൻ അൽക്കായി അഗ്നിക്ക് നേർപ്പാടിയത് ചിത്രം രാജ.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭ മഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഇനി കുമാർ സാനു, അനുരാധ ബോദ്വാൽ എന്നിവർ പാടിയത് ചിത്രം ദാഗ്.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൈ ജി ലാപ് മഴ 4-day sale.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെൽഷ്യൽസിൽ എത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ ബൂത്തുകളിലെത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ മാസം 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ആദ്യ അലോട്ട്മെന്റ് July 8 നടക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. വെക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3rd ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അനന്തരാവകാശികൾക്ക് റേഷൻ കാർഡ് ലൈസൻസ് കൈമാറാനുള്ള സമയപരിധി December 31 വരെ നീട്ടി. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCL ഫാൻസ് ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. രാവിലെ 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
5: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura. Real FM, 103.6.

0: ഗാനകേളി.
1: ഇന്നത്തെ ഗാനക്കളിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജ്.

0: നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഇനി ഇങ്ങനെ ഒരു നിരാപക്ഷി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയത്, രചന യൂസുഫലി കേച്ചേരി, സംഗീതം സഞ്ജയ് സലിൽ ചൗധരി, അന്ധര സലിൽ ചൗധരി.

നിലവാനത്ത് മണ്ണടിഞ്ഞു മാഞ്ഞു പോയ നാഴി സ്വപ്നങ്ങൾ മുട്ടിലേകരിഞ്ഞിടുന്ന നാലു മോഹങ്ങൾ പാടൂ നീ. പൊൻകദളി പൂവിടം പൊങ്കവിളക്ക് നാലുമണി പൂമേലെ നീലവാനത്ത് മണ്ണടിഞ്ഞു മാഞ്ഞു പോയ നാഴി സ്വപ്നങ്ങൾ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ ഈ ഓഫർ June 28 വരെ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇനി കാതോട് കാതോരം എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയത് ONV കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചിത്രം എങ്ങനെ നീ മറക്കും, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകൾ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ഗാനകേളി ഇനി 6:30 നുള്ള പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിൽ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസേ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000 കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും

0: ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി C.ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ, കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം പുക്കുണ്ടിൽ RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,05,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും.

പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ഗാനകേളി.
1: ഗാനകേളിയിൽ ഇനി അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ, പാടിയത് യേശുദാസ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ഇനി കൂടെവീട് എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. ONV കുറിപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: വിജയ് യേശുദാസ് പാടിയത് കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.

0: ഗാനകേളി.
1: എഫ് എം പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും അദ്ദേഹം. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബി ഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. പരുത്തുക്കാവ് ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 5 സെന്റ് ഭൂമി വീതം അളന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയതായി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. സർവേ സ്കെച്ച് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഡോക്ടർ പി പുകഴേന്തി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി ചുമതലയേറ്റു. 1996 ബാച്ച് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാനത്തെ ജൂനിയർ ഡോക്ടർമാരുടെ നിലവിലെ വേതന നിർണയം സർക്കാർ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും കുറഞ്ഞത് 80,000 രൂപ പ്രതിമാസ വേതനം ഉറപ്പാക്കണമെന്നും IMA കേരള. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 109 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 131 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
2: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले 7वें स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
1: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗനഗീതങ്ങൾ, മുന്താണേ മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റൈനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ് വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ

0: മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
1: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്ത മാസം 19 വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
0: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആൻഡ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതു പ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKക്ക് 2 MLA. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

0: The Real FM 103.6.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. സെഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും.

പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിൻ്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സ്, പാലക്കാട് ജില്ലാ കമ്മിറ്റിയും മേഴ്സി കോളേജ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി ഹെലൻ കെല്ലർ ദിനാചരണം സംഘടിപ്പിച്ചു. കോതമംഗലത്ത് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കാട്ടാനയെ കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദാനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

ഇന്നത്തെ സുവർണമലരുകളിൽ ആദ്യം പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ദേവദാസിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
1: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഇനി സഞ്ചാരി എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്. യൂസഫലി കെച്ചയുടെ വരികൾക്ക് യേശുദാസിന്റെ സംഗീതം.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.

സുവർണമലരുകൾ തുടരുന്നു. ഇനി അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഇനി ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ആർ രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം താരാട്ട്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഇനി ആലോലം എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്, ഗാനശില്പികൾ കാവാലം നാരായണ പണിക്കർ, ഇളയരാജ.

ചിത്രം ചിത്രം ആയുധം. പാടിയത് യേശുദാസ്. സത്യനന്ദിക്കാടിൻ്റെ വരികൾക്ക് ഏറ്റവും മറിൻ്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Technology, Sanjay Kumar Prajapati said. The earthquake was moderate in nature and the damage near the epicenter is expected to be very little.
1: The tremoring was widely felt across the northern India, including Delhi NCR, Chandigarh and Srinagar. And if you see, the intensity is the moderate near the source zone region, that is zone, basically intensity is 4. And because it is deep focus earthquake, the shake was over a broad region. But near to the epicenter, the damage is expected is very limited.
0: The Intermeteorological Department, IMD, has issued a red colour warning for very heavy rainfall with isolated extremely heavy rainfall over Assam, Meghalaya, Sub-Himalayan, West Bengal and Sikkim for tomorrow. Heavy rainfall is also expected over Bihar, Chhattisgarh, Karnataka, Konkan, Goa, Odisha, Tamil Nadu, Telangana, Vidarbha, Lakshadweep and the Andaman and Nicobar Islands during the next 2 days. In US Open Badminton, India's Devika Sehwag, Kidambi Srikanth and Ronak Chauhan have reached the semifinals at the Titan Gym in the California State University. Devika caused a major upset, defeating third seed Riko Gunji of Japan in straight games, 22-20, 21-19, in the women's singles quarterfinals. In men's singles, Srikanth defeated Chinese Taipei's Liao Shuo Fu, 21-9, 12-21, 21-8, to stay on course for a possible All-India final. Ronak Chauhan also advanced, beating Israel's Misha Zilberman, 23-21, 21-11. India have reached the quarterfinals of the Badminton Asia Junior Mixed Team Championships with a convincing 2-0 victory over Kazakhstan in their opening Group C match in Yatsushiro, Japan. The girls' doubles pair of Durga Aisha Kandrapu and Kirti Manchala gave India a strong start by defeating Alyssa Kuleshova and Diana Naminova, 11-5. Puneet Suresh and Deepti Raj Aditi then edged past Mustafa Malikzan and Alyssa Kuleshova, 11-10, to extend India's lead. The Indian team went on to dominate the remaining matches and comfortably sealed the tie. In the FIFA World Cup, Panama will take on England in Group L match at East Rutherford in US tonight. In another Group E fixture, Croatia will face Ghana at Philadelphia in the US. Both matches are scheduled to begin at 2:30 a.m. IST. Earlier, Spain booked their place in the knockout stage with a hard-fought 1-0 victory over Uruguay. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi arrives in Seychelles to attend its 50th independence anniversary celebrations as guest of honour. India gifts fast patrol vessel, ambulances, utility vehicles and laser radial boats to Seychelles for its development and security. Prime Minister Modi to share his thoughts in Man Ki Baat program on Akashwani tomorrow. Sri Ram Janmabhoomi Mandir Trust General Secretary Champat Rai and Trustee Anil Mishra resign on moral grounds following the donation embezzlement case. Ceasefire between the US and Iran under pressure after a series of retaliatory strikes between the two sides. That is all in the news at 9. Good night.
2: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
2: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
4: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ ആദ്യമായി പ്രസിദ്ധീകരിച്ച തന്റെ കഥയെക്കുറിച്ചും കഥാസമാഹാരത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു.
5: ആദ്യമായി കഥ എഴുതുക, ആദ്യമായി അതിനൊരു സമ്മാനം കിട്ടുക, അങ്ങനെ കുറേയേറെ ആദ്യങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. എല്ലാ മാസവും എന്ന് പറഞ്ഞ വണ്ണം കഥകൾ ഒന്നെങ്കിലും വെച്ച് ഏതെങ്കിലുമൊക്കെ വാരികൾക്ക് അയക്കും. പലതും മടക്കി അയക്കാൻ, സ്റ്റാമ്പ് ഒട്ടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് മടക്കത്തപാലിൻ്റെ കവർ വയ്ക്കാതെയാണ് പലതും അയച്ചിരുന്നത്. അതുകൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും മാതൃഭൂമി അഴിച്ചപ്പതിപ്പിന് അയക്കുമ്പോൾ മാത്രം ഞാൻ മടക്കത്തപാലിനുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച സ്വന്തം മേൽവിലാസം അടങ്ങിയ കവർ വയ്ക്കാറുണ്ട്. അത് മുറതെറ്റാതെ എല്ലാ പിറ്റയാഴ്ചയിലും വീട്ടിൽ തിരിച്ചെത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 1993 ഒക്ടോബറിലാണെന്ന് തോന്നുന്നു, ഖിലാരി, ലാത്തൂർ തുടങ്ങിയ ഭാഗങ്ങൾ ഉത്തരേന്ത്യയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഞാനൊരു കഥ എഴുതി.

എനിക്ക് ആ ഇടയ്ക്ക് കിട്ടിയ ഒരു ന്യൂസ് പ്രിന്റിന്റെ ഒരു ബണ്ടിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സന്തോഷത്തിൽ രാത്രി എഴുന്ന് എഴുതിയതാണ്. ഭൂകമ്പത്തിൽ തകർന്നുപോയ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മനുഷ്യരെ പറ്റി ധാരാളം പത്രവാർത്തകൾ ആ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു രാത്രി ഞാനങ്ങനെ അതിനെപ്പറ്റി ഒരു കഥ എഴുതി, ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം എന്ന് പേരിട്ട്. അതും പതിവ് പോലെ മാതൃഭൂമിക്ക് സ്റ്റാമ്പൊട്ടിച്ച് തിരിച്ച് മടക്കത്തപാൽ അടക്കം ചെയ്ത് അയക്കുകയും അതും പതിവ് പോലെ മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് എഴുത്ത് എന്ന് പറയുന്ന എൻ്റെ അതിജീവന സാധ്യതയെ അവിടെ വെച്ച് കെട്ടിപ്പൂട്ടി വയ്ക്കണം എന്നൊരു ഘട്ടമെത്തി. കാരണം ഞാൻ എഴുതിയ ഏറ്റവും നല്ല കഥ എന്ന് മാത്രമല്ല മലയാളത്തിൽ തന്നെയുള്ള ഏറ്റവും മികച്ച കഥ എന്ന് അന്നത്തെ ഔദ്ധത്യം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വിചാരിച്ചൊരു കഥയായിരുന്നു. അത് മടങ്ങി വന്നപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ആശ ശരിക്കും മാറ്റി. ഇനി എനിക്ക് മുട്ടാൻ വാതിലില്ല എന്ന് തോന്നി. കാരണം അതിലും നല്ലൊരു കഥ എനിക്ക് ഭാവിയിൽ എഴുതാൻ സാധിക്കുകയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വളരെ കാലമായിട്ട് മുടങ്ങിക്കിടന്ന വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരങ്ങൾ ശ്രീ എം ടി വാസുദേവൻ നായർ സാർ രണ്ടാമത് മാതൃഭൂമി ചുമതല ഏറ്റെടുത്തപ്പോൾ പുനരാരംഭിക്കുന്നതായിട്ടൊരു വാർത്ത വന്നത്. 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അത് ആരംഭിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അത് എനിക്ക് വേണ്ടി മാത്രം ആരംഭിച്ചതുപോലെയാണ് പിന്നീട് എനിക്കത് മനസ്സിലായത്. അത് അവസാന ദിവസം സ്പീഡ് പോസ്റ്റില് ഈ മത്സരത്തിന് അയക്കാൻ ബൈജു എൻ നായരും രമാ മേനോൻ എന്ന് പറഞ്ഞ രണ്ട് മഹാരാജിലെ സഹപാഠികൾ നിർബന്ധിച്ചിട്ട് എന്റെ സങ്കടം മനസ്സിലാക്കിയിട്ട് അവർ സ്പീഡ് പോസ്റ്റിലാണ് അയച്ചത്. കാരണം ആ 25-ാം തീയതി മറ്റൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നിർബന്ധിച്ചിട്ടാണ് സ്പീഡ് പോസ്റ്റ് അന്ന് എനിക്ക് വേണം 20 രൂപ മറ്റാണ് സ്പീഡ് പോസ്റ്റിൻ്റെ റേറ്റ്. അതങ്ങനെ അവർ തന്നെ പൈസ എടുത്തിട്ട് അയച്ചത്. അത് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ അംബാസഡർ കാറിൽ വീടിൻ്റെ പടിക്ക് വന്നിരിക്കുകയും അത് ഇന്ന് മാതൃഭൂമിയുടെ ആലുവയിലെ ലേഖകനായിട്ടുള്ള ഒരു മനുഷ്യൻ, അത് ഇതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഏജന്റ് കൂടിയാണ്, പക്ഷെ താൽക്കാലിക റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്ന പ്രാദേശിക ലേഖകന്മാരും കൂടിയായിട്ട് ജോലി ചെയ്യുന്നൊരു സന്ദർഭമാണ് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചന്ദ്രൻ്റെ വീടാണോ, മാതൃഭൂമിയിലേക്ക് എന്ത് കഥയും മറ്റോ അയച്ചിരുന്നു, നിങ്ങൾക്കാണ് സമ്മാനം എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസും എടുക്കാൻ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് എഴുതിയ കഥയല്ലാതെ എങ്കിലും ഞാനൊരു കഥാകൃത്തായിട്ട് ആദ്യമായിട്ട് അറിയപ്പെടാൻ ഇടയാക്കിയ ഒരു കഥ അതായിരുന്നു. ഞാൻ എറണാകുളം ജില്ല വിട്ടിട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്ന അതിന് സമ്മാനം മേടിക്കാനായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ക്ഷണം അനുസരിച്ച് വന്നതാണ്. മഹാകവി ഒളപ്പമണ്ണയാണ് എനിക്ക് 1000 രൂപയുടെ സമ്മാനം തന്നത്. എം ടി വാസുദേവൻ നായർ സാറായിരുന്നു അന്ന് ആ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. എൻ പി മുഹമ്മദും സി വി ശ്രീരാമനും കെ പി ശങ്കരനും, ഇതെല്ലാം ബഹുമാനരായ മാഷുമാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സമാരാധ്യരായ മനുഷ്യരാണ്, അവരായിരുന്നു അതിൻ്റെ ജഡ്ജസ്. എൻ പി മുഹമ്മദാണ് എന്നോട് സുഭാഷ് ചന്ദ്രൻ എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഈ സുഭാഷ് ചന്ദ്രൻ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേര് സുഭാഷ് ചന്ദ്രൻ എന്നാണെന്നും അത് പൂർണ്ണമായ ഭാസോടെയുള്ള ചന്ദ്രനാണ്, പൂർണ്ണചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് എൻ പി മുഹമ്മദ് സാറാണ്. സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര് ഞാൻ എനിക്ക് സ്വയം ഇട്ട പേരാണ് എന്ന് ഞാൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. സുരേഷ് കുമാർ എന്നായിരുന്നു എനിക്ക് അച്ഛനമ്മമാരിട്ട പേര്. അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രം ചുമരിൽ കണ്ട് മോഹിച്ചിട്ട് മഹാനാകണം എന്നൊരു കൊതിയിൽ നിന്ന് ഞാൻ തന്നെ സ്കൂളിൽ ചേർത്ത് കരഞ്ഞ് മേടിച്ച പേരാണ്. അങ്ങനെ ആ പേര് ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത് മാതൃഭൂമി പത്രത്തിൻ്റെ 1-ാം പേജിലായിരുന്നു. കെ രേഖയ്ക്കായിരുന്നു 2-ാം സമ്മാനം, ഞങ്ങളുടെ പിന്നെ സ്കൂൾ തലത്തിലുള്ള 1-ാം സമ്മാനം, 2-ാം സമ്മാനം കഥയ്ക്കും കവിതയ്ക്കും. അങ്ങനെ 6 പേരുടെ ചിത്രങ്ങൾ 1-ാം പേജിൽ അച്ചടിച്ച് വന്നു. ഞാൻ അവശനായി നിൽക്കുന്ന താടി വെച്ച ഒരു മെലിഞ്ഞ ദുർബലനായിട്ടുള്ള അപകർഷതാബോധം എന്ന് നെറ്റിയത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു മുഖം ആയിട്ട് അത് മാതൃഭൂമിയിൽ 1-ാം പേജിൽ അച്ചടിച്ച് വന്നു. തൊട്ടടുത്ത ആഴ്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ കഥ വലിയ പ്രാധാന്യത്തോടെ കവറൊക്കെ ആയിട്ട്, കുട്ടികളുടെ പടം ഉണ്ടായിരുന്നില്ല, പക്ഷേ വിഷുപതിപ്പ് ജേതാക്കൾ എന്ന ആശയമായിരുന്നു കവറിലുണ്ടായിരുന്നത്. അങ്ങനെ അത് അച്ചടിച്ച് വന്നു. ഒരുപാട് പേര് അതിനെ അഭിനന്ദിച്ച് എൻ്റെ വിലാസം തപ്പിപ്പിടിച്ച് മഹാരാജയിലേക്കൊക്കെ ആയിട്ട് കുറേ കത്തുകൾ വന്നു. കുറേ എന്ന് വെച്ചാൽ ഒരു 10-16 കത്ത് കിട്ടുക എന്ന് ചന്ന് കുറേയാണ്. 2 ആഴ്ച കൂടുമ്പോഴേക്കും ഒരു കത്ത് നമ്മളെ തേടി വരും എന്നുള്ള അജ്ഞാതൻ്റെ കത്ത് വരിക എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അഭിനന്ദനങ്ങൾക്കൊപ്പം എം കൃഷ്ണൻ നായർ സാറ് അന്ന് കലാകൗമുദിയിൽ അതിനെ ചീറ്റിപ്പോയ ഒരു വാണപ്പടക്കത്തോട് ഉപമിച്ചിട്ട് ഒരു 1.5 പുറം വിമർശിച്ച് എഴുതി. സമ്മാനം കിട്ടിയിട്ട് പത്രത്തിൽ 1-ാം പേജിൽ വന്നിട്ടും എന്നെ അഭിനന്ദിക്കാതിരിക്കുകയും എന്നെ കണ്ടു എന്ന് നടിക്കാതിരിക്കുകയും ചെയ്ത ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഈ കലാകൗമുദിയിലെ വിമർശനം വായിച്ച് സന്തോഷിച്ച് എന്നോട് ഒന്നിനെ കൃഷ്ണനായർ കൊന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ കൃഷ്ണനായർ എന്നെപ്പറ്റി എഴുതി എന്നുള്ള സന്തോഷത്തോടെ ഞാൻ വായനശാലയിൽ പോയിട്ട് കലാകൗമുദി തപ്പിപ്പിടിച്ച് വായിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തവണത്തെ മാതൃഭൂമി വിഷുപ്പതിപ്പിൻ്റെ മത്സര വിജയിയെപ്പറ്റി പ്രശംസാപൂർവ്വം അതിൻ്റെ പ്രാഢിവാഗന്മാർ, ജഡ്ജി എന്നുള്ളതിനെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രാഢിവാഗൻ, കുറച്ചേറെ കടത്തി പറഞ്ഞിരിക്കുന്നു. ഭാവിയിൽ കഥയുടെ സിംഹാസനത്തിൽ അവകാശപ്പെട്ട ആൾ എന്നോ മറ്റോ ഒരു വാചകനത്ത് അതിനാണ് അദ്ദേഹം പ്രകോപിപ്പിച്ചത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരു പഴയ കഥയാണ് ഓർമ്മ വന്നത്. റഷ്യയിൽ അതിഗംഭീരനായി വളരുമെന്ന് പ്രവചിക്കപ്പെട്ടൊരു കുട്ടിയുണ്ടായിരുന്നു. 16-ാം വയസ്സിൽ അവൻ്റെ ആദ്യത്തെ കൺസേർട്ട് അത് കേട്ടപ്പോൾ അന്നത്തെ ഗംഭീരന്മാരായ നിരൂപകന്മാർ, സംഗീത നിരൂപകന്മാർ, ഇവൻ ഭാവിയിലെ ബീഥോവനോ മൊസാർട്ടോ ബാക്കോ ഒക്കെ ആവും എന്ന് പ്രവചിച്ചു. 20-ാമത്തെ വയസ്സിൽ തൻ്റെ 10 വിരലുകളും മുറിച്ചു കളഞ്ഞ് അവൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു.
ഈ പാവം സുഭാഷ് ചന്ദ്രൻ അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു അതിൻ്റെ അവസാനത്തെ വാചകം. ഭയങ്കര സന്തോഷമുണ്ടായി, കാരണം എന്നെപ്പറ്റി കൃഷ്ണൻ നായർ ആദ്യത്തെ വാചകത്തിൽ സുഭാഷ് ചന്ദ്രൻ കഴിഞ്ഞ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ ഇങ്ങനെ പറയുന്നു.

0: എന്നൊക്കെയാണ്. എനിക്കത് വലിയ ഉൾപ്പുളവ് ഉണ്ടായി. ഇപ്പോൾ കൃഷ്ണനായരോടൊക്കെയാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് എന്നുള്ളൊരു ബോധം എൻ്റെ ഒരു ആത്മ അഭിമാനത്തെയും ആത്മ ആദരത്തെയും ഒരു വലിയ അളവിൽ നയിച്ചു. പക്ഷെ പിന്നീട് അതുണ്ടാക്കിയ ഉത്തരവാദിത്വ ബോധവും അതുണ്ടാക്കിയ ഭാരം കൊണ്ടും എനിക്ക് ആ ലെവലിലുള്ള കഥകളെ എഴുതാൻ സാധിക്കൂ എന്നൊരു തോന്നൽ, അത് വൃഥാ തോന്നലായിരുന്നെങ്കിലും അതെന്നെ കുറേ കാലം ഭരിക്കേണ്ട. അതുകൊണ്ട് എൻ്റെ കഥകളുടെ എണ്ണം 94 ആദ്യ കഥ അച്ചടിച്ച് വന്നുവെങ്കിലും പിന്നീട് ഇപ്പോൾ എൻ്റെ 30 കഥകൾ പോലും ഞാൻ തികച്ചെഴുതിയിട്ടില്ല, ചെറുകഥകൾ. ഏതാണ്ട് 10 വർഷം കൊണ്ട് ഞാൻ എഴുതിയ ആദ്യത്തെ 10 കഥകൾ പുസ്തകമാക്കണമെന്ന ആഗ്രഹത്തോടെ, എൻ്റെ ആദ്യത്തെ അനുഭവം പറയുമ്പോൾ ആദ്യത്തെ കഥ പോലെ തന്നെ ആദ്യത്തെ പുസ്തകവും പ്രധാനമായതുകൊണ്ടാണ് പറയുന്നത്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന പേരിൽ തന്നെ ഒരു പുസ്തകമാക്കണമെന്ന് കരുതിയിട്ട് ഞാൻ DC Books അയച്ചു കൊടുത്തു. ഞാൻ കരുതിയത് യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു യുവാവിനെ ഇവർ വലിയ സ്നേഹത്തോടെ സ്വീകരിക്കും, വലിയ ആഘോഷത്തോടെ പുസ്തകം വരുമെന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്കൊരു 15 വയസ്സ്, അന്ന് 15 വയസ്സ് കാർഡായിരുന്നു, മഞ്ഞ കാർഡ്. അതിനകത്ത് മറുപടി വന്നത്, ഇപ്പോൾ എഴുത്തുകാരുടെ കയ്യിൽ നിന്ന് കോസ്റ്റ് വാങ്ങിച്ചിട്ട് പ്രിൻ്റ് ചെയ്യുന്നൊരു സമ്പ്രദായം ഞങ്ങൾക്കുണ്ട്, അപ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് തരാൻ തയ്യാറാണെങ്കിൽ ബ്രാക്കറ്റിൽ 15,000 രൂപ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ കാര്യം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ ആദ്യത്തെ കഥ മടങ്ങി വന്നതുപോലെ തന്നെ ആദ്യത്തെ കഥാസമാഹാരവും അക്ഷരാർത്ഥത്തിൽ മടങ്ങി വന്നില്ലെങ്കിലും അത് തിരസ്കരിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SPCS പുതിയ ചുമതലക്കാരനായിട്ട് പൂച്ചാലി ഗോപാലൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ചുമതലയെടുക്കുന്നത്. അങ്ങനെ ഇരുന്ന് അദ്ദേഹം ആദ്യത്തെ ഒരു പത്ര ഒരു സമിതി കൂടി ആലോചനായോഗം നടത്തിയപ്പോൾ ശ്രീ അനീസ് ബഷീർ, നമ്മുടെ വൈക്കമോദ് ബഷീറിൻ്റെ മകൻ, അതിനകത്ത് വിളിക്കപ്പെട്ട് പോയിരുന്നു. അപ്പോൾ അനീസ് ബഷീർ എൻ്റെ സഹപ്രവർത്തനായിരുന്നു മാതൃഭൂമിയിൽ. അദ്ദേഹവും എഞ്ചിനീയർ ട്രെയിനി ആയിരുന്നു, ഞാൻ സബ്ഡിറ്റ് ട്രെയിനി ആയിരുന്നു. അപ്പോൾ അനീസ് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, സുഭാഷേ നിൻ്റെ കഥകളൊക്കെ പുസ്തകമാക്കാൻ പാകത്തിനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു 10 കഥകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇങ്ങനെ അയച്ചിട്ട് മടങ്ങി വന്ന അത് ഒരു കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. അങ്ങനെ ആ 10 കഥകൾ ചേർത്തിട്ട് അദ്ദേഹം അവിടെ നേരിട്ട് കൊടുക്കുകയും മറ്റാണ് ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ SPCS അത് പെട്ടെന്ന് തന്നെ അച്ചടിക്കപ്പെടുകയും 7-ാമത്തെ മാസത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയും ചെയ്തു. അങ്ങനെ ആദ്യ കഥാസമാഹാരവും ആദ്യ കഥയും തിരസ്കരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയ ഭാഗ്യം, അതെൻ്റെ പിൽക്കാല സാഹിത്യ ജീവിതത്തെ വലിയ അളവിൽ സ്വാധീനിച്ചതുകൊണ്ടാണ് എന്നെ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ തിരസ്കരിക്കപ്പെടുവാനും പുരസ്കരിക്കപ്പെടുവാനും ഒരു ആദ്യ അനുഭവം നിമിത്തമായതിനെ പറ്റി ആണ് എനിക്ക് പറയാനുള്ളത്.
1: ആദ്യമായി എന്ന ഈ പരിപാടിയിൽ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രന്റെ ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
3: TNT അപ്ലൈ.
4: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: ഉറുമി എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം, പാടിയത് മഞ്ജരി. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: 103.6 Real FM.
2: ക്ഷമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത്. രചന ശ്രീ പ്രദീപ് കുമാർ കാവുന്തറ. സംവിധാനം കോന്നിയൂർ വിജയകുമാർ, സി കൃഷ്ണകുമാർ. സംഗീതം ശ്രീ പ്രേംകുമാർ വടകര. പങ്കെടുക്കുന്നവർ: കായലാട്ട് രവീന്ദ്രൻ, കെ സി കരുണാകരൻ പേരാമ്പ്ര, നിലമ്പൂർ മണി, ടി സുരേഷ്, വിശ്വൻ നന്മണ്ട, വിജയൻ കാരന്തൂർ, കാവിൽ സി ബാലൻ, രത്നമ്മ മാധവൻ, ബിന്ദു പുതുപ്പണം, ടി റാണി. ക്ഷമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത്.

ഞാൻ ഇട്ടിക്കണ്ടി കുട്ടിക്കുറുപ്പ് മകൻ ക്ഷമാശീലൻ, മൂന്നാൺമക്കളിൽ മൂത്തവൻ. മറ്റു രണ്ടുപേർ യഥാക്രമം ദാനശീലൻ, സ്നേഹശീലൻ. പേരിനോട് ചേർന്ന് കേൾക്കുന്ന ആവകശീലങ്ങളൊന്നും അവന്മാരുടെ നാലയലത്തുകൂടെ പോയിട്ട് പോലുമില്ല. പേരിനോട് അല്പമെങ്കിലും നീതി പുലർത്തുന്നവൻ ഈ ക്ഷമാശീലനാണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നാന്തരം വാസ്തവമാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ എന്റെ സഹോദരങ്ങളുടെ എല്ലിന്റെ എണ്ണം കൂടുകയും എന്റെ ധർമ്മപത്നിയുടെ പല്ലിന്റെ എണ്ണം കുറയുകയും ചെയ്യുമായിരുന്നു. എന്തിന്? അവശേഷിച്ചിരുന്ന ഈ തറവാട് ഭാഗം വെച്ചപ്പോൾ വിലവടിപ്പുള്ള പടിഞ്ഞാറ്റകവും തെക്കിനിയും പ്രസ്തുത സമർത്ഥന്മാർ കൈക്കലാക്കി. മത്സരിക്കാനുള്ള ഒരു മനസാന്നിധ്യം എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെങ്കിലും ഈ വക കാര്യങ്ങളിൽ ഞാനൊരു നനഞ്ഞ കോഴിയാണെന്ന് എന്റെ ധർമ്മപത്നി പത്മാവതി പറയാറുണ്ട്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അതും ശരിയാണ്. ദാനശീലനും സ്നേഹശീലനും അവർക്ക് വേണ്ടത് ഭാഗിച്ചെടുത്തപ്പോൾ ശേഷിച്ചത് ഒരു കിണറും ഊട്ടുപുരയും മാത്രമാണ്. അച്ഛനത് സ്നേഹത്തോടെ എനിക്ക് തന്നു. ഞാനത് നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങുകയും ചെയ്തു. പക്ഷേ ഇതൊന്നുമല്ലല്ലോ പ്രശ്നം. ഓരോ ദിവസം കഴിയുന്തോറും നാട്ടിലെ കിണറുകൾ ഓരോന്ന് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കുടിവെള്ളത്തിനായി ഡാ എന്റെ കിണറിന് ചുറ്റും കശപിശ കൂടുന്നു. ഒരു സാധാരണക്കാരന്റെ കിണറിന് ചുറ്റും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില വൃത്തികെട്ട സംഘർഷങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് എന്റെ ഈ കിണറിന് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വേനലിലും എന്റെ കിണറിന് ചുറ്റും കുടിവെള്ളത്തിനായി എത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണല്ലോ. കിണറുകൾ വറ്റിവരേണ്ടവർ, മനസ്സിലെ നന്മയുടെയും സദ്ഭാവങ്ങളുടെയും ഉറവ പറ്റിപ്പോയവർ അവരാണ് ഉറവ പറ്റാത്ത എന്റെ കിണറിന് ചുറ്റും. അതെ, അവരാണ്.

0: എന്നാലും എന്റെ ക്ഷമാശീല, ഉറക്കത്തിൽ ഇങ്ങനെ സംസാരിക്കണത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക.
1: അയ്യോ അച്ഛൻ, ഞാനോ?
0: നീ തന്നെ.
2: അച്ഛൻ തന്നെയാണോ ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തൊരു അക്ഷരശുദ്ധി, എന്തൊരു സാഹിത്യ ഭംഗി, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക.
3: ഞാനിത് കൊറേ നാളായിട്ട് സഹിക്കുക. പകല് മുഴുവൻ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു വന്ന് ഉറക്കം തലയ്ക്ക് പിടിക്കുമ്പോ തുടങ്ങും പ്രസംഗം. ഉണർന്നു കഴിയുമ്പോ ഞാനിത് പറഞ്ഞാലോ? ഏയ്, ഞാനങ്ങനെ ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളല്ല, നീ സ്വപ്നം കണ്ടതാവും എന്നൊക്കെയല്ലേ വാദം.
4: അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അച്ഛനെയും മിനുക്കുട്ടിയെയും വിളിച്ചത്.
1: അച്ഛാ, അത് പിന്നെ ഞാൻ
0: നിഷേധിക്കണ്ട ക്ഷമാശീല, ഞാനും മിനുക്കുട്ടിയും സാക്ഷികളാ.
2: മുത്തച്ഛാ, അച്ഛൻ എന്തുകൊണ്ടാണ് ഒരു പ്രഭാഷകനാവാതെ പോയത്?
0: കേക്കാൻ നിന്റെ അമ്മയല്ലേ ഉണ്ടാവൂ.
1: ഒന്ന് പോടി കളിയാക്കാം. പത്മാവതി, ഞാൻ തോറ്റു കേട്ടോ, നീ എന്നോട് ക്ഷമിക്കും.
2: വെറുതെ അങ്ങ് ക്ഷമിക്കാൻ, അമ്മയുടെ പേര് ക്ഷമാശീല എന്നല്ലോ.

0: മോളെ, മിനിക്കുട്ടിയെ, ഒന്ന് എഴുന്നേക്കണ്ടേട്ട് പെണ്ണേ. സൂര്യഭഗവാൻ ഉച്ചയിലെത്തി. എന്തൊരുറക്കായത്! പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉറക്കം പാടുണ്ടോ?
1: ഓ, ആണുങ്ങൾക്ക് ആവാ
0: എന്നല്ല പറഞ്ഞത്.
1: പെണ്ണിന് അസലായിട്ടൊന്നും ഉറങ്ങാനും പറ്റില്ല എന്ന് വെച്ചാ എന്തൊരു ലോകാണിത്!
0: അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞതല്ലേ. പകല് കിടന്നുറങ്ങിയ കവിളൊക്കെ തടിച്ച് വീർത്ത് മുഖശ്രീ ഇല്ലാണ്ടാവില്ലേ? സൗന്ദര്യം ഉണ്ടായാലല്ലേ എന്റെ കുട്ടിയെ കെട്ടിക്കൊണ്ടു പോകാൻ ഒരു സുന്ദരം വരൂ.
1: കണ്ടോ കണ്ടോ, കെട്ടിക്കൊണ്ടു പോവുക. എത്ര ലാഘവത്തോടെയാ മുത്തച്ഛൻ പറഞ്ഞത്! കെട്ടിക്കൊണ്ടു പോവാൻ ഇതെന്താ ചക്കപ്പഴോ? അതെ, സ്വന്തം കാലിൽ നടന്നു പോവാനുള്ള ത്രാണി ഈ മിനിക്കുട്ടിക്കുണ്ട്. പിന്നെന്തിനാ കെട്ടിക്കൊണ്ടു പോവണത്? ദാ മുത്തശ്ശൻ ഇങ്ങനെ പെണ്ണുങ്ങളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കരുതേ.
0: ഓ, തോറ്റു.
1: സമ്മതിച്ചല്ലോ.
0: സമ്മതിച്ചു. പക്ഷേ നിന്റെ അമ്മയെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ഈ പറഞ്ഞത്.
1: വെറുതെ അല്ല, ഞാൻ മുത്തശ്ശന്റെ മുറിയിൽ വന്ന് കിടന്നുറങ്ങിയത്. ഇവിടെ ആവുമ്പോ ബഹളം വെക്കാൻ അമ്മ വരില്ലല്ലോ. ഈ ഇട്ടിക്കണ്ടി കുട്ടിക്കുറിപ്പിന്റെ മുറിയിൽ വന്ന് വഴക്കു പറയാനുള്ള ധൈര്യം ഇട്ടിക്കണ്ടി കുട്ടിക്കുറിപ്പിന്റെ ഒന്നാമത്തെ മകൻ ക്ഷമാശീലന്റെ ഭാര്യ പത്മാവതിക്ക് ഉണ്ടാവില്ലല്ലോ.
0: എന്ന് തീർത്തു പറയാൻ പറ്റുമോ? ഇട്ടിക്കുറിപ്പ് ഇന്നൊരു കുട്ടിക്കുരങ്ങിന്റെ പരുവത്തിലല്ലേ കഴിയണത്. ശടാ, നേരം പരപരാന്ന് വെളുക്കുമ്പോ തുടങ്ങിയത് ആ കിണറിന്റെ അരികിലെ ഈ ബഹളം. എന്തിനാ ഇവറ്റുകൾ ഈ ശണ്ട കൂടുന്നത്?
1: അതെ മുത്തച്ഛ, ഇന്നലെ മുതല് നമ്മുടെ കിണറ്റിന്ന് വെള്ളമെടുക്കാൻ പുതിയ കുറെ ആൾക്കാർ വന്നു. അവര് ഈ വാർഡിലുള്ളവരല്ല അത്രേ.
0: വാർഡ് ഏതായാലെന്താ, കുടിവെള്ളമല്ലേ? ചങ്ക് നനയ്ക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? വരണ്ട ചങ്കിനുണ്ടോ വാർഡും പഞ്ചായത്തും എന്നൊക്കെ ഉള്ള വ്യത്യാസം?
1: പ്രശ്നം അതല്ല മുത്തച്ഛ, അടുത്ത വാർഡില് ചിലര് കുടിവെള്ളത്തിന് കാശ് വാങ്ങുന്നുണ്ട് പോലും.
0: ശിവ ശിവ, കിണറ്റിലെ വെള്ളത്തിന് കാശ് വാങ്ങേ? പണ്ടൊക്കെ ഇവിടത്തെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് കീഴ്ജാതിക്കാരന് അയിത്തം കൽപ്പിച്ചിരുന്നു എന്ന് വെച്ച് കുടിവെള്ളം നിഷേധിച്ചിരുന്നില്ല. ഞങ്ങൾ ആ വെള്ളം കോരിക്കൊടുത്തിരുന്നത് അന്ന് തറവാട്ടിലെ കാരണവന്മാരോടൊക്കെ വല്ലാത്തൊരു വിദ്വേഷമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ തോന്നുക അവരല്ല ദുഷ്ടന്മാര്. അയിത്തവും അനാചാരവും തുടച്ചു മാറ്റിയ ഇവരുടെയൊക്കെ മനസ്സിലാ ദുഷ്ടത.
1: എല്ലാരും ഇങ്ങനെ വെള്ളം എടുത്താൽ നമ്മുടെ കിണറ്റിലെ വെള്ളം വറ്റില്ലേന്നാ ഈ വാർഡിലുള്ളവര് ഭയപ്പെടുന്നത്.
0: ഈ കിണറ്റിലെ വെള്ളം വറ്റില്ല. പണ്ട് ഭഗീരഥൻ ആകാശഗംഗയെ പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോയ കൈവഴിയിലാ നമ്മള് കിണറ് കുത്തിയത്. ഗുരുകാരണവന്മാർക്കും തച്ചനും പഴിച്ചില്ല. തച്ചശാസ്ത്രത്തിൽ അത്രയും അവഗാഹമുള്ള ഏത് തച്ചനാ ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത്? പക്ഷേ വിദേശത്തുണ്ടത്രേ, അവര് പഠിച്ചു. വിദേശികൾ നമ്മുടെ നാട്ടില് കിണറ് കുത്തുന്നുണ്ട് എന്ന് കേൾക്കണുണ്ട്. ഭഗീരഥന്റെ കൈവഴിയിൽ എവിടെയെങ്കിലും അവര് കിണറ് കുത്തിയാ അന്ന് നമ്മുടെ കിണറ്റിലെ നീരുറവ നിലയ്ക്കും. ഈശ്വരോ രക്ഷ.
2: ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മുടെ കിണറിനരികിൽ വെള്ളം എടുക്കാൻ നമ്മളും കാത്തുനിൽക്കേണ്ട ഗതികേടായി. ഈ നാട്ടിൽ ഇത്രേ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. എന്തടിച്ചിരിക്കുന്നത്? ഓ, കിടക്കപ്പായെന്ന് പുറത്തേക്ക് എഴുന്നള്ള സമയമായില്ല നിനക്ക്? നമ്മുടെ കിണറിനരിലൊന്ന് ചെന്ന് നോക്ക്, നിന്നെ പോലുള്ള പെൺകുട്ടികളെ എത്ര അവിടുന്ന് വെള്ളമെടുത്ത് പോകുന്നത്. ആ ശങ്കുണ്ണിയുടെ മകൾ ഒന്നരക്കാലും വെച്ച് എത്ര കൂടം വെള്ളം ആ

0: എത്തിക്കുന്നത്? എന്തൊക്കെ ജോലിയാ ആ പെണ്ണ് ഇത്രയും സമയം കൊണ്ട് ചെയ്തത്? എന്നാ എന്നെ ഒന്ന് സഹായിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? കിഴക്ക് വെള്ള കീറുമ്പോ തുടങ്ങിയതാ ഞാൻ തനിച്ച്.
1: ഞാനും കേട്ടു.
0: എന്ത്
1: കിഴക്ക് വെള്ള കീറുന്ന ശബ്ദം? മുത്തശ്ശ, മുത്തശ്ശൻ കേട്ടില്ലേ എന്തൊരു ശബ്ദം? കോറ കീറുന്ന പോലെ
2: ഇരിക്കും.
0: അച്ഛനും മുത്തച്ഛനും ചേർന്ന് ഭക്ഷണാക്കിക്കോ. വേറൊരു വീട്ടിൽ കഴിയേണ്ട പെണ്ണാ. അങ്ങനെ ഒരു വിചാരം ആർക്കെങ്കിലും ഉണ്ടോ?
1: അത് വിചാരിക്കുമ്പോഴാ എനിക്കൊരു മാതിരി തലക്കറക്കം വരുന്നത്.
0: ഓ, തർക്കോത്തരം പറയുന്നത് കേട്ടില്ലേ അസത്ത്? അച്ഛന്റെ മുമ്പിൽ നിന്ന് ഞാനൊന്നും പറയുന്നില്ല.
2: പത്മാവതിയെ, ഒരു പക്ഷേ നാളെ നമ്മുടെ സ്നേഹശീലനും ദാനശീലനും എത്തും. അവരുടെ ഭാര്യമാരും കുട്ടികളും വന്നുകൂടായികയില്ല. രണ്ടു മൂന്ന് ദിവസം അവരിവിടെ ഉണ്ടാവും. ജനിച്ചു വളർന്ന വീട്ടില് അവരുടെ അമ്മയുടെ ശ്രാദ്ധബലി കൂടാൻ വരികയാണ് അവരെ. ഉണ്ടും സുഖിച്ചും ജീവിക്കുന്നവരാ. നോക്കെ മോളെ, ഒന്നിനൊരു കുറവുണ്ടാവരുത്. വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം അച്ഛനോടൊപ്പം കഴിയാൻ വരണതല്ലേ? ആ ക്ഷമാശീലൻ ഓർമ്മ ഉണ്ടാവോ എന്തോ?
0: ഉറക്കത്തിൽ ഈ വക കാര്യമൊന്നും പറയുന്നത് കേട്ടില്ല.
2: എങ്ങനെ എങ്ങനെ കേട്ടില്ല?
0: ആ ഉണർന്നിരിക്കുമ്പം പൊതുവേ സംസാരം കുറവാന്ന് പറയായിരുന്നു. കഴിഞ്ഞ ശ്രാദ്ധബലിക്ക് എല്ലാവരും വന്നപ്പം ഈ തറവാട് ഭാഗിച്ച് പ്രമാണമാക്കിയാ പോയത്. ഇത്തവണ എന്താണാവോ ഭാഗിക്കുന്നത്? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കാനും വേണേ ഒരു യോഗം. അതെങ്ങനെയാ രക്ഷപ്പെടണോന്ന് അവനവനെ തോന്നണ്ടേ? തലവര തലവര തിന്നെ തലവര. ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് കണ്ടോ? ഉറക്കിലേ സംസാരിക്കുന്ന പിടിവാശിയാവും. ഇങ്ങനെ ക്ഷമിക്കാനുള്ളൊരു കഴിവ് ഈ ഭൂമുഖത്ത് മറ്റാർക്കും ഉണ്ടാവില്ല. ക്ഷമാശീലൻ എന്ന് പേര് വിളിച്ചവര് പോലും ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓ, പാലം കുലുങ്ങാനും കേളം കുലുങ്ങില്ല എന്ന് പറയണത് എത്ര വാസ്തവമാണ്. ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്റെ പരദേവതേ, ഇങ്ങനെ ചിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ബാക്കിയുള്ള ഒരു മനസ്സറിഞ്ഞ് ചിരിച്ച കാലം മറന്നു. ഇനിയിപ്പൊ ഞാനും മോളും കെട്ടിത്തൂങ്ങി ചത്തുവെന്ന് കേട്ടാലും ഇങ്ങനെ ചിരിക്കന്നെയാവും ഉണ്ടാവുക. പ്രാതലും കഴിഞ്ഞ് ഈ കിണറിന്റെ ചുറ്റുമതിൽ കയറി കിഴക്ക് പടിഞ്ഞാറ് നോക്കി ഒരൊറ്റയിരിപ്പാ. ആകാശം കറക്കുന്നുണ്ടോ? മരം മുറിച്ചോ മഴ പെയ്യോ? കടല് പറഞ്ഞു പ്രളയം ഉണ്ടാവോ? ഇതൊക്കെയാ ഇവിടെ ഒരാളുടെ ആവലാതി.
3: ഒരാവലാതിയും ഇല്ലാത്തവർ അലവലാതികളാണ് പത്മാവതി.
0: എങ്ങനെ എങ്ങനെ?
3: അയ്യോ, നിന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, നിനക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഓർത്ത ആവലാതിയുണ്ട്. എനിക്ക് ഈ കിണറിന് ചുറ്റും സംഭവിക്കാനുള്ളതിനെ കുറിച്ചുള്ള ആവലാതിയും. പത്മാവതി, ഇവിടുന്ന് മൺമറഞ്ഞു പോയവർ നമുക്ക് വേണ്ടി ശുദ്ധവായുവും ശുദ്ധജലവും കാത്തു സൂക്ഷിച്ചിരുന്നു. നമ്മളോ? വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ എന്താണ് ശേഷിപ്പിക്കുന്നത്? നമുക്ക് ശേഷം പ്രളയം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം.
0: വല്ലപ്പോഴേ സംസാരിക്കൂ, അതോ ഇമ്മാതിരി കടുകട്ടിയും. അയ്യോ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
3: ആ, നീ പറയാൻ പോകുന്നത് എനിക്കറിയാം. മിനിക്കുട്ടിയെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം. അതിനു മുമ്പ് നമ്മുടേതെന്ന് അവകാശപ്പെടാൻ നമുക്കൊരു വീട് വേണം. ഇതൊക്കെയല്ലേ നിനക്ക് പറയാനുള്ളത്? എത്ര തവണ കേട്ടതാ ഞാൻ.
0: എത്ര കേട്ടാലും ഇളകാത്തൊരു മനസ്സാണല്ലോ നിങ്ങക്ക്. ദാ ഈ ആലക്കല്ലൊന്ന് നോക്കിയേ, ഒന്ന് നോക്കിയെന്ന്.
3: നോക്കി എന്താ?
0: പത്തിരുപത് വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോ ഈ അലക്കുകൾ ഇങ്ങനെയായിരുന്നു. അലക്കി അലക്കി ഈ കല്ലിന് വരെ മാറ്റം വന്നു. എന്നാ നിങ്ങക്കോ? നമ്മുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കുടുംബത്തില് നമ്മള് മാത്രല്ലേ ഒന്നുമില്ലാണ്ട് നിലംപരിശായത്. അവസാനം ഈ തറവാട് വീട് ഭാഗം വെച്ചപ്പോഴും കുന്തം വിഴുങ്ങിയ പോലെ ഒരക്ഷരം മിണ്ടാതിരുന്നല്ലേ ഉള്ളു നിങ്ങള്. ആ ഖനിയന്മാരെ, അവര് സമർത്ഥന്മാരാ. പടിഞ്ഞാറ്റവും തെക്കിനെയും വരച്ച വരയിൽ അച്ഛനെ കൊണ്ട് എഴുതിച്ചു വാങ്ങിയില്ലേ? നിങ്ങക്ക് കിട്ടിയതോ അവശേഷിച്ച ഈ ഊട്ടുപറയും ആർക്കും വേണ്ടാത്ത ഈ കിണറും. എന്റെ ഈശ്വരാ, എത്ര വിലപിടിപ്പുള്ള മരങ്ങളാ പടിഞ്ഞാറ്റകത്തും തെക്കിനയിലും ഉള്ളത്. അത് പൊളിച്ചു വിറ്റ രണ്ട് തലമുറയ്ക്ക് കഴിയാനുള്ളത് കിട്ടും.
3: പത്മാവതി, നിന്റെ അത്യാർത്ഥി പറച്ചിലൊന്ന് നിർത്ത്.
0: അത്യാർത്ഥി അല്ല, അത്യാവശ്യം അറിഞ്ഞ ആരും നമ്മളെ സഹ

0: സഹായിക്കാനില്ലല്ലോ എന്ന് ആദ്യം കൊണ്ട് പറഞ്ഞു പോവുക.
1: ആ അറിഞ്ഞില്ലാന്ന് വേണ്ട, നാളെ അനുജന്മാരെല്ലാം വരുന്നുണ്ട്. അമ്മയുടെ ശ്രാദ്ധബലി കൂടാൻ ശ്രാദ്ധബലി എന്ന് പേരേ ഉണ്ടാവൂ. ഈ തറവാട് പൊളിച്ച് വിൽക്കലാവും വരവിന്റെ ഉദ്ദേശം. അതോടെ നമ്മൾ ഈ ഊട്ടുപുരയിൽ അന്തി ഉറങ്ങേണ്ടി വരും. ഈ കിണറ്റിലെ വെള്ളവും കുടിച്ച്
2: തറവാട് പൊളിക്ക്.
1: എന്താ പൊളിച്ചാല്? ഊട്ടുപുര ഒഴിച്ച് എല്ലാം പൊളിച്ച് വിൽക്കാനുള്ള അധികാരം അവർക്കില്ലേ?
2: ഹേ, അച്ഛൻ ജീവിച്ചിരിക്കെ അങ്ങനെ ഒരു അവിവേകം അവർ ചെയ്യില്ല. അച്ഛന്റെ കാലം വരെ നമുക്കിവിടെ കഴിയാം. പത്മാവതി, അപ്പോഴേക്കും ഞാനൊരു വീട് വെക്കും.
1: ഓ, വെക്കും വെക്കും. അതിനു വേണ്ടി ഒരു വിത്ത് നിങ്ങൾ എവിടെയെങ്കിലും നട്ടിട്ടുണ്ടോ മനുഷ്യ? ഓ, അടച്ചുറപ്പില്ലാത്ത ആ ഊട്ടുപുരയിൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഇക്കാലത്ത് എങ്ങനെയാ താമസിപ്പിക്കുന്നത്? പത്രങ്ങളിലും ടിവിയിലും ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ എനിക്ക് പേടിയാവുകയാണ്. എന്റെ പരതകതെ കാത്തുരക്ഷിക്കണേ.
3: നീ എന്ത് പറഞ്ഞിട്ടെന്താ കുഞ്ഞുമോളെ? അച്ഛന് സമനില തെറ്റിക്കഴിഞ്ഞു.
4: അച്ഛനും ഇങ്ങോട്ട് വാ, എല്ലാം അച്ഛന്റെ തോന്നലാണ്.
3: നീ എന്നെ വിട്.
4: ഇല്ല.
3: എന്താടാ നോക്കുന്നത്? എനിക്ക് പ്രാന്ത് തന്നെയാ. ഇല്ലെന്നാ സംശയമുണ്ടോ?
4: ഇങ്ങോട്ട് നടക്ക അച്ഛ ഒന്ന്.
3: എന്ത് പറഞ്ഞിട്ടെന്താ കുഞ്ഞുമോളെ? നിന്റെ അച്ഛന് സമനില തെറ്റിക്കഴിഞ്ഞു.
4: ഓ, എല്ലാം അച്ഛന്റെ തോന്നലാണ്.
3: എല്ലാ വർഷവും കുംഭമാസം പാതി എത്തുമ്പോ എന്റെ ബുദ്ധിയുടെ താളം തെറ്റാറുള്ളതല്ലേ?
4: അച്ഛന്റെ ബുദ്ധിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അച്ഛൻ ഇങ്ങോട്ട് നടക്ക്.
3: നീ എന്നെ കൈവിട്.
4: ഇങ്ങോട്ട് നടക്ക്.
3: എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? കഴിഞ്ഞ 10-15 വർഷമായിട്ട് എല്ലാ മധ്യവേനൽ അവധിയിലും ഒരു മുടക്കമില്ലാതെ എന്റെ സമനില തെറ്റാറുള്ളതല്ലേ?
4: ദേ, അച്ഛൻ ശീലമ്മാമന്റെ ഈ കിണറ്റിലേക്കൊന്ന് നോക്കിയേ. സാധാരണ അച്ഛന്റെ സമനില തെറ്റുമ്പോ ഈ കിണറ്റിലെ വെള്ളം 2 പടവ് താഴാറില്ലേ?
3: താഴാറുണ്ടല്ലോ.
4: ഈ കിണറ്റിലെ ജലനിരപ്പ് നോക്കിയല്ലേ അച്ഛന്റെ ഭ്രാന്ത് അച്ഛൻ സ്ഥിരീകരിക്കാറ്?
3: അതെ. എന്നാലും
2: എന്താ അച്ഛനും മകളും കൂടി ഒരു തർക്കം?
3: ക്ഷമാശീല, എല്ലാ വർഷവും കുംഭമാസ ചൂടിൽ എന്റെ സമനില തെറ്റാറുള്ളതല്ലേ? ഇപ്പോതാ കുംഭവും കഴിഞ്ഞ് മീനം തുടങ്ങി, എന്നിട്ടും എനിക്ക് ഭ്രാന്തിന്റെ ഒരു ലക്ഷണവുമില്ല.
2: ഇവിടെ ഓരോരുത്തര് ഭ്രാന്ത് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ശങ്കുണ്ണിക്കാണെങ്കിൽ ഭ്രാന്ത് വരാത്തതിലാ വേവലാതി.
4: ഓ, ഇത് ഒരുതരം ഭ്രാന്ത് തന്നെയാ.
3: സമ്മതിച്ചല്ലോ.
4: ഈശ്വരാ, എന്റെ ഒരു വിധി. വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന അമ്മ, വർഷത്തിൽ 6 മാസവും ഭ്രാന്ത് പിടിച്ചു നടക്കുന്ന അച്ഛൻ, ഇവർക്കിടയിൽ ഈ 1.5 കാലം കൊണ്ട് ഞാനും. എന്റെ ദൈവങ്ങളെ, എനിക്കെന്താ ഭ്രാന്ത് പിടിക്കാത്തത്?
3: മോളെ, കൊച്ചുകുട്ടികൾക്ക് ഭ്രാന്ത് വരില്ല. ഭ്രാന്ത് വരണമെങ്കിൽ ഇച്ചിരി പ്രായവും പക്വതയൊക്കെ വേണ്ടേ അച്ഛനെ പോലെ? ഇല്ലടോ ചമാശീല. അയ്യോ, എന്തിനാ കുട്ടി കരയുന്നത്? ഈ അച്ഛന് ഭ്രാന്തായാൽ എന്ത്, ഭ്രാന്ത് ഇല്ലെങ്കിൽ എന്ത്? എന്നെ കൊണ്ട് വല്ല ഗുണമുണ്ടോ നമ്മുടെ കുടുംബത്തിന്? അമ്മ നിത്യരോഗി, അച്ഛനാണെങ്കിൽ ഒരു പാർട്ട് ടൈം ഭ്രാന്തൻ. ഇത് കേൾക്കുമ്പോ കുഞ്ഞുമോക്ക് സമൂഹത്തിൽ നിന്ന് സഹതാപവും സഹാനുഭൂതിയും വേണ്ടുവോളം ലഭിക്കില്ലേ? ഒരർത്ഥത്ത് ചിന്തിച്ചാൽ അച്ഛന്റെ ഭ്രാന്തും അമ്മയുടെ രോഗവും വിറ്റ് എങ്ങനെ കാശാക്കാമെന്ന് ചിന്തിക്കേണ്ട കാലമാണിത്. എനിക്കിപ്പോ അതല്ലടോ പ്രയാസം. നാട്ടിലെല്ലാരും ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എന്താ ശങ്കുണ്ണിയെ ഈ വർഷം ഭ്രാന്തില്ലേ ഭ്രാന്തില്ലേ എന്ന്. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? ഈശ്വര, ഭ്രാന്ത് അന്വേഷിക്കുന്നവരുടെ മുമ്പില് മണം കെട്ടു പോകുക മനുഷ്യൻ. നിങ്ങക്ക് ചിരിക്കാം, ഒരു ഭ്രാന്തന് ഭ്രാന്ത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വ്യഥ അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ. ക്ഷമാശീല, നിന്റെ കിണറ്റിലെ ജലനിരപ്പ് കാണുമ്പോ എനിക്ക് ഭ്രാന്തുണ്ടെന്ന് എങ്ങനെയാ ഞാൻ ധൈര്യപ്പെട്ട് പറയാ? ഇങ്ങനെ പോയാ എനിക്ക് ഭ്രാന്ത് പിടിക്കും.
5: അതെ മോളെ, ഞാനൊന്ന് കണിയാനെ കണ്ടിട്ട് വരാം.
3: കളം വരച്ച് കവടി നിരത്തി കണിയാൻ കൃത്യമായിട്ട് പറയും.
5: മോളെ മോളെ,
3: ആരെങ്കിലും ചോദിച്ചാലേ അച്ഛന് തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളാന്ന് പറയണേ, ശ്രദ്ധിച്ചോണേ.
2: കുഞ്ഞുമോൾ കരയാതെ എല്ലാം ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമിച്ച് ക്ഷമിച്ച് നീയും എന്നെ പോലെ ക്ഷമാശീലയാകണം.
4: ശീലമ്മാമൻ അറിയോ, ഈ കുടങ്ങളിൽ വെള്ളം നിറച്ച് 4-5 വീടുകളിൽ എത്തിച്ചാൽ 10-15 രൂപ എനിക്ക് കിട്ടും. ആ പണം കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ കുടുംബം നിവർത്തിച്ചു പോരുന്നത്. ഈ 1.5 കാലം കൊണ്ട് ഓരോ വീട്ടിലും വെള്ളം എത്തിക്കുമ്പോ ആ ദിവസത്തെ പ്രാരാബ്ധത്തിന്റെ

0: കടവുകൾ ചവിട്ടി കയറുകയാ ഈ കുഞ്ഞുമോൾ. ഒരു മഴ പെയ്തിറങ്ങിയാൽ നിലച്ചു പോകുന്ന വരുമാനം, മാനത്ത് കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുന്നത് കാണുമ്പോ ഈ കുഞ്ഞുമോളുടെ മനസ്സിലാണ് ഇടിയും മിന്നലും.
1: കുഞ്ഞുമോളെ, ഒരു മഴ പെയ്ത് ഈ മണ്ണും മനസ്സും കുളിരുന്നതും കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. പക്ഷേ കുഞ്ഞുമോൾ മാത്രം.
0: അമ്മയ്ക്ക് മരുന്ന് വാങ്ങണ്ടേ കുഞ്ഞുമോൾക്ക്?
1: കരയാതെ കരയാതെ കുട്ടി, ഈ കിണറ്റിലെ വെള്ളം കുഞ്ഞുമോളുടെ ജീവിതത്തിനെങ്കിലും ആശ്വാസമാകുന്നു എന്നറിയുമ്പോ എനിക്ക് സന്തോഷമുണ്ട് കുട്ടി, വളരെ വളരെ സന്തോഷമുണ്ട്.

0: ആറ് വന്നല്ലോ, ഇസ്രാന്റെ കുട്ടികളാവും. ക്ഷമാശീല. ഓ പത്മാവതിയേ, ഇതെല്ലാവരും എവിടെ പോയി കിടക്കുക? മോളെ, മിനിക്കുട്ടിയേ,
1: എന്തോ
0: ആ അങ്ങോട്ട് വാ കുട്ടിയേ. ദാ ദാ നോക്ക്, നിന്റെ ചെറിയച്ചന്മാര് വരികയാണ്.
1: ആ ചെറിയച്ചന്മാര് തനിച്ചാണല്ലോ മുത്തച്ഛ, ധർമ്മപത്നികളും കുഞ്ഞുകുട്ടികളും കൂടെ ഇല്ലല്ലോ.
0: ഓ നിന്ന് സംസാരിക്കാണ്ട് അങ്ങോട്ട് ചെന്ന് ആ ബാഗൊക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കേ.
1: മുത്തച്ഛന്റെ ഒരു സന്തോഷം.
0: എനിക്ക് പിന്നെ സന്തോഷമില്ലാണ്ടിരിക്കും എന്റെ കുട്ടിയെ. വർഷത്തിൽ ഒരിക്കലും വരുന്നവരല്ലേ എന്റെ സ്നേഹശീലനും ദാനശീലനും ഒക്കെ.
1: മുത്തച്ഛന്റെ ശീലന്മാരായ മക്കളിൽ മഹാശീലന്മാർ.
0: ഏ പെണ്ണേ,
1: ഇല്ല ഞാൻ നിർത്തി. ആ ചെറിയച്ഛന്മാരെ, ഞാൻ ഇങ്ങോട്ട് ആദരിച്ച് ആനയിച്ച് എഴുന്നള്ളിച്ചോളാമേ. ചെറിയച്ഛന്മാർക്ക് ഹൃദ്യമായ സ്വാഗതം.
2: ഊഷ്മളമായ സ്വാഗതത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി.
1: എന്താണാവോ ചെറിയച്ഛന്മാരുടെ ആഗമന ഉദ്ദേശം?
2: ശ്രാദ്ധബലി, അമ്മയുടെ ശ്രാദ്ധബലി.
3: പിന്നെ ഈ മിനിക്കുട്ടിയെ കാണുക, രണ്ടു മൂന്ന് ദിവസം അച്ഛന്റെ കൂടെ കളിച്ച് രസിച്ച് ജീവിതം ഉല്ലാസപ്രദമാക്കി തിരിച്ചു പോവുക, അത്ര തന്നെ.
4: ഞാനും വരുന്നു.
5: അത് നമ്മുടെ ശങ്കുണ്ണിയല്ലേ?
3: ഇയാൾക്ക് ഇത്തവണ ഭ്രാന്ത് അടയില്ലേ?
1: ഭ്രാന്ത് വരാത്തതിന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഈ ശങ്കുണ്ണിയട്ടെ.
5: സ്നേഹശീലനും ദാനശീലനും നാട്ടിലെത്തിയെന്ന് കേട്ടപ്പോ ഒരൊറ്റ ഓട്ട. രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ.
6: എന്താ ശങ്കുണ്ണി?
5: അതെ, ആരെങ്കിലും എന്നെ ദേഹോപദ്രവം ചെയ്യാൻ വന്നാല് തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന് പറയണേ.
3: അതിന് ശങ്കുണ്ണിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ.
5: കണ്ടോ, എല്ലാരും ഇങ്ങനെ പറയാൻ തുടങ്ങിയ ഞാൻ എന്താ ചെയ്യുക? ഒരു ഭ്രാന്തന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ക്രൂരായി നിനക്ക് ഭ്രാന്തില്ലാന്ന് പറയണത് മഹാപാപല്ലേ?
1: അല്ല, ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിന്നാ മതിയോ? മുത്തശ്ശൻ അവിടെ നിലത്ത് കാലുറക്കാതെ ചെറിയച്ചന്മാരെ കാത്തു നിൽക്കുക.
5: എങ്കിലും നീയും വാ ശങ്കുണ്ണി.
0: വരാ.
5: പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 25 ജുറുപ്യ വേണമായിരുന്നു.
3: ഞങ്ങളിൽ ആരോടാ ചോദ്യം?
5: ദാനശീലനോടാണോ അതോ ഈ സ്നേഹശീലനോടാണോ?
0: അല്ല, അതിപ്പോ ആരായാലും 25 ജുറുപ്യന്റെ കാര്യല്ലേ.
5: എന്നാലും ഞങ്ങളിൽ ആരിൽ നിന്നാണ് ശങ്കുണ്ണി പ്രതീക്ഷിക്കുന്നത്? പറ പറ.
0: അതിപ്പോ സ്നേഹശീലനായാലും മതി.
5: എന്തിനാ എന്നെ കെട്ടിപ്പിടിക്കുന്നത്?
0: ശങ്കുണ്ണി, നിന്റെ ജീവിതം നരകതുല്യം തന്നെയാ. അതോർക്കുമ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോവുക. എന്ത് ചെയ്യാം ശങ്കുണ്ണി, നമുക്കെല്ലാം ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രമല്ലേ പറ്റൂ. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ ശങ്കുണ്ണി. ശങ്കുണ്ണി, സ്നേഹശീലന് സ്നേഹിക്കാൻ മാത്രേ അറിയൂ.
5: ദാനം ചെയ്യാറ്? ഈ നിൽക്കുന്ന ദാനശീലനാ, അങ്ങോട്ട് ചോദിച്ചോളൂ, അങ്ങോട്ട് ചോദിച്ചോളൂ.
0: കാരണം സ്നേഹമാണ് അഖില സാരമൂഴിയിൽ ശങ്കുണ്ണി.
5: ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാം. അതെ, ദാനശീലം തന്നാലും മതി.
3: പരോപകാരം പുണ്യം, അന്യനെ സഹായിക്കണം, അതെനിക്ക് നിർബന്ധമുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ അച്ഛൻ എനിക്ക് ദാനശീലൻ എന്ന് പേരിട്ടത്. ഇതാ ശങ്കുണ്ണി, ഈ പേഴ്സ് തന്നെ വാങ്ങിക്കൊള്ളൂ.
5: അയ്യോ, അത്
3: മടിക്കണ്ട, വാങ്ങിക്കൊള്ളൂ. ദാനം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ലിമിറ്റേഷനും ഇല്ല.
6: ആ ശങ്കുണ്ണി, വൈകിട്ട് തറവാട്ടിലേക്ക് വന്നോളൂ.
5: ഞാൻ പെട്ടെന്ന് വരാം.
1: വരൂ, വീട്ടിലേക്ക് നടക്ക. എന്നാലും പേഴ്സ് മുഴുവനായിട്ട് അങ്ങ് കൊടുക്കേണ്ടതില്ലായിരുന്നു ചെറിയച്ച.
3: മറ്റുള്ളവരുടെ പ്രാരാബ്ദങ്ങൾ കേട്ടാൽ എന്റെ മനസ്സങ്ങ് അലിഞ്ഞു പോകും. ആരെങ്കിലും വന്ന് ആവശ്യപ്പെട്ടാൽ അത് എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ഞാനെടുത്ത് അങ്ങ് കൊടുത്തു പോകും. കഴിഞ്ഞ ദിവസം ഒരു പാവം മനുഷ്യൻ സമയെത്രയായി എന്ന് ചോദിച്ചു. വേഗം ഞാൻ എന്റെ വാച്ചഴിച്ച് അയാൾക്കങ്ങ് കൊടുത്തു. നമ്മളെ കൊണ്ട് ഇപ്പോ അത്രയ്ക്കൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ.
1: ഇങ്ങനെ ദാനം ചെയ്താൽ ചെറിയച്ഛൻ ദരിദ്രനായി പോവില്ലേ?
3: ദാനശീലൻ എന്നല്ലേ ഈ ചെറിയച്ഛന്റെ പേര്. അപ്പൊ പിന്നെ ദാനം ചെയ്തല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ പേരുദോഷമാണ്.

0: അവില്ലേ മോളെ.
1: ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാ പ്രേമമതൊന്നല്ലോ. പരക്കെ നമ്മെ പാലമൃതൂട്ടും പർവണ
2: ശശിബിംബം.
1: സ്നേഹിക്കുന്ന കാര്യത്തിൽ ഈ ചെറിയച്ഛന് മതമോ ജാതിയോ ആൺപൺ വ്യത്യാസമോ ഇല്ല മോളെ.
2: അത് ഞാൻ കേട്ടിട്ടുണ്ട് ചെറിയച്ഛനോ. ചെറിയച്ഛന്റെ ഓഫീസിലെ ആരായിരുന്നു, എന്തായിരുന്നു പേര്? ആ, നാൻസി ജോസഫ്. അവരുടെ അടുത്ത് സ്നേഹം വിളമ്പിയതും അവരുടെ ഹസ്ബൻഡ് ചെറിയച്ഛന്റെ റൂമിൽ വന്നതും.
3: അച്ഛൻ കേൾക്കും.
4: കുശലം പറച്ചിലൊക്കെ ഈ വഴിയില് വെച്ച് വേണോ?
1: അല്ല,
4: എന്തിനാ അപ്പൊ അച്ഛന്റെ കാല് പിടിക്കണേ? എന്റെ കുട്ടികള് വല്ല തെറ്റും ചെയ്തോ?
0: ഇതുവരെ മനസാ
1: വാചാ
0: കർമ്മണ ഒരു തെറ്റും അച്ഛനോട് ഞങ്ങൾ ചെയ്തിട്ടില്ല.
1: ഇനി ഭാവിയിൽ അങ്ങനെ വല്ല തെറ്റും സംഭവിച്ചു പോയാലോ എന്ന് കരുതി അഡ്വാൻസ് ആയിട്ടൊന്ന് പിടിച്ചു പോയതാ അച്ഛ.
5: കഴിഞ്ഞ തവണ രണ്ടുപേരും അച്ഛന്റെ കാല് പിടിച്ചപ്പം ആർക്കും കാലുപിടിയുടെ ഉദ്ദേശം പിടിയില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഈ തറവാട് ഭാഗിച്ച് പ്രമാണം നിങ്ങൾ കൈക്കലാക്കി. ഇത്തവണത്തെ കാലിവിടിയുടെ ഉദ്ദേശം എന്താണാവോ?
0: ഏടത്തി, ഏട്ടൻ എവിടെ?
1: അയ്യോ, ഏടത്തി ഒന്ന് കൂടി ക്ഷീണിച്ചു പോയല്ലോ,
0: ഒന്ന് കറുത്തിട്ടുമുണ്ട്.
1: എന്തൊരു ഐശ്വര്യമായിരുന്നു ഏടത്തിയുടെ മുഖത്തിന്.
0: നമ്മുടെ ഏട്ടൻ ഏട്ടത്തിയുടെ കൈപിടിച്ചു വന്ന ദിവസം ഇപ്പോഴും എന്റെ കൺമുന്നിൽ തെളിയ. അമ്മ അഞ്ചു തിരിയിട്ട നിലവിളക്കുമായി ഈ ഏടത്തിയെ സ്വീകരിച്ചപ്പോൾ ഏടത്തിയുടെ മുഖശ്രീ കൊണ്ട് അമ്മയുടെ കയ്യിലെ നിലവിളക്ക് നിഷ്പ്രഭമായി പോയില്ലേ?
4: ആ പറഞ്ഞത് വാസ്തവം
1: കേട്ടോ ഏടത്തി. സത്യത്തിൽ എല്ലാ വർഷവും ഞാൻ ഇവിടെ ഓടിയെത്തുന്നത് ഏടത്തിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ചക്കപ്രഥമൻ കഴിക്കാനാ. എന്താ അതിന്റെ ഒരു രുചി! അത് കഴിക്കുമ്പോ സത്യത്തിൽ ഏടത്തിയെയും എടുത്തോണ്ട് ഈ ലോകം മുഴുവൻ ഒന്ന് ഓടിയാലോ എന്ന് തോന്നിപ്പോകാറുണ്ട്.
5: എടുത്തോണ്ട് ഓടിക്കോ, പക്ഷേ നടുകുത്തിനെ ഭൂമിയിലേക്ക് എറിയാതിരുന്നാ മാത്രമേ.
4: പത്മാവതിയേ, മോളെ സംസാരക്ക് ഇനി പിന്നെ. ഇവർക്ക് യാത്രാക്ഷീണം കാണും, കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്ക്.
2: ദാ നമ്മുടെ ശങ്കുണ്ണിയേട്ടനല്ലേ ഓടി വരുന്നത്.
6: എന്നാലും എന്റെ ദാനശീല, നീ ഇങ്ങനെ ദാനം ചെയ്യരുത്. നീ തന്ന പേഴ്സുമായി ഞാനൊരു ഹോട്ടലിൽ കയറി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, കുറച്ച് വീട്ടിലേക്കും വാങ്ങി. പണം കൊടുക്കാനായി പേഴ്സ് എടുത്ത് തുറന്നപ്പോഴല്ലേ അതിനകത്ത് വെറും 40 പൈസയെ ഉണ്ടായിരുന്നുള്ളൂ.
2: വെറുതെ അല്ല പേഴ്സോടെ ദാനം ചെയ്തത്. മുത്തശ്ശന്റെ മക്കൾക്ക് സത്യശീലൻ എന്ന പേര് വിളിക്കാതിരുന്നത് ഏതായാലും നന്നായി.
7: മിനിക്കുട്ടി.
8: നടക്കാത്ത ഓരോ സ്വപ്നങ്ങള്.
2: ഇത് വെറും സ്വപ്നങ്ങളല്ല കുഞ്ഞുമോളെ. ഈ മിനിക്കുട്ടി വളരെ പ്രാക്ടിക്കലാണ്. ദാ ഇങ്ങോട്ട് നോക്കിയേ, സാമാന്യം തെറ്റില്ലാത്ത സൗന്ദര്യമില്ലേ എനിക്ക്?
8: ഓ ഉണ്ട്.
2: ഈ സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഒരു കോന്തൻ ഒരു ദിവസം എന്നെ തേടി വരാതിരിക്കോ?
8: കോന്തനോ? ഈ സുന്ദരി പെണ്ണിന് ഒരു സുന്ദരൻ തന്നെ വേണ്ടേ?
2: വേണമെന്നില്ല, പക്ഷേ ഒരു പണച്ചാക്കായിരിക്കണം. സ്വന്തമായ ഒരു ബംഗ്ലാവും കാറും ചെത്തി നടക്കാൻ മനസ്സുള്ള ഒരാളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്.
8: ഒരു പണച്ചാക്ക നിന്നെയും തേടി വരാൻ ഈ വീട്ടിൽ എന്താ ഉള്ളത്?
2: പറഞ്ഞല്ലോ, ഞാൻ ശ്രദ്ധയോടെ സൂക്ഷിക്കുന്ന എന്റെ ഈ സൗന്ദര്യം. അല്ലാതെ അച്ഛന്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ട് എന്നെ സ്വീകരിക്കാൻ ആരും വരില്ലെന്ന് എനിക്കറിയാം.
5: മിനിക്കുട്ടി, ആ കളപറത്തിലാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരുവോ?
2: ഇതാ വരുന്നു, ചെറിയച്ഛന്മാര് വന്നിട്ടുണ്ട്, അമ്മയുടെ ജോലി കൂടി.
8: ദേ മിനിക്കുട്ടി, അടുക്കളയിലേക്ക് കയറണ്ട കേട്ടോ, പുകയടിച്ച സൗന്ദര്യം കുറഞ്ഞു പോകും.
2: ഓ, നീ കളിയാക്കൊന്നും വേണ്ട. ഇനിയിപ്പൊ അമ്മ വയ്യാതെ കിടന്നാ പോലും ഞാൻ അടുക്കളയിൽ കയറുന്ന പ്രശ്നമില്ല. നമ്മുടെ ജീവിതത്തിന് വേണ്ടി സ്വഭാവം അല്പം ചീത്തയാകേണ്ടി വന്നാൽ പോലും എനിക്ക് എന്റെ ജീവിതം തന്നെയാ മോളെ വലുത്.
8: ഓ.

0: ക്ഷമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത് നാടകം സമാപിക്കുന്നു. രചന ശ്രീ പ്രദീപ് കുമാർ കാവുന്തറ. സംവിധാനം കോന്നിയൂർ വിജയകുമാർ, സി കൃഷ്ണകുമാർ.
1: ഈ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ രാത്രി ഇതേ സമയം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ഇളയനില സമർപ്പിക്കുന്നത്
8: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
11: സമയം 10:00. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെൽഷ്യൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. സെഷെൽസ് ദേശീയദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം വിശിഷ്ടാതിഥി ആകും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി, പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ. ജമ്മുകാശ്മീരിൽ ശക്തമായ ഭൂചലനം. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷ് മേഖലയിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് ശ്രീനഗർ, ബാരാമുള്ള, അനന്ത്നാഗ്, കുപ്വാര, ജമ്മു ജില്ലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. കോഴിക്കോട് മുക്കം പൊറ്റശ്ശേരിയിൽ കുളത്തിൽ വീണ് 8 വയസ്സുകാരൻ മരിച്ചു. ചേന്നമംഗല്ലൂർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ബാസാണ് മരിച്ചത്. കോഴിക്കോട് കോടഞ്ചേരി നാരങ്ങത്തോടിന് സമീപം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കർണാടക സ്വദേശികളായ 2 പേരെ രക്ഷപ്പെടുത്തി. രക്ഷിക്കാനിറങ്ങിയ 2 പേർ മലയാളി ടൂർ ഗൈഡിനെ കണ്ടെത്താനായില്ല. തെരച്ചിൽ നാളെ തുടരും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദാനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6:00.

0: രഞ്ജിനി.
1: നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ 11 മണിക്ക് മുമ്പായി മെസ്സേജുകൾ അയയ്ക്കുക. ഇന്നത്തെ രഞ്ജിനിയിൽ ആദ്യം

രഞ്ജിനിലിനി രാമനാട്ടുകരയിൽ നിന്നും അവന്തിക ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനമാണ് പരീക്ഷ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്ന് സൂരജ് സന്തോഷ് പാടിയ ഗാനത്തിനെ കാതോർക്കുന്നത് ആറോളിപ്പൊയിൽ നിന്ന് ഫെബി, ഗപ്പി എന്ന ചിത്രത്തിൽ നിന്നും.

0: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: ഇളയ നില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

ഇനി കന്മദം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കൊണ്ടോട്ടി നീറാട് നിന്നും സതീഷ്, സ്മിത എന്നിവർ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഇനി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനത്തിനെ കാതോർക്കുന്നു. പാലക്കാട് നിന്നും ഗിരിജ പെരുവെമ്പ്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

ഇനി ഹരികൃഷ്ണൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസിപ്പച്ചന് സംഗീതം. ഈ ഗാനത്തിനെ കാതൊർക്കുന്നത് മുണ്ടുമുഴിയിൽ നിന്ന് അഭിജിത്, ദേവി, അഞ്ജന എന്നിവർ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഇനി തടവറയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം, ആർ കെ ദാമോദരന്റെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം. ഈ ഗാനത്തിന് കഥ ഓർക്കുന്നു ഗുരുവായൂരിൽ നിന്നും ജോസഫ്.

ഇനി തെളിവ് സഹിതം എന്ന ചിത്രത്തിൽ അതുൽ നറുകര പാടിയ ഗാനമാണ്. ഈ ഗാനത്തിനായി കാതൊരുക്കുന്നു ഫറൂഖ് കാരാട് നിന്നും വിമൽ കുമാർ.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: രഞ്ജിനി ലിനി, പുഷ്പമുരളി, തെക്കേ മമ്പലം, പയ്യന്നൂരിൽ നിന്നും ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ്. മുത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കെ.എസ്. നമ്പൂതിരിയുടെ വരികൾക്ക് പ്രദീപ് സിംഗിന്റെ സംഗീതം.
3: The Real FM 103.6.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഇനി രക്തം എന്ന ചിത്രത്തിൽ യേശുദാസും വാണിജ്യറാമും പാടിയ ഗാനം, ആർ കെ ദാമോദരന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് ശ്രീദേവി ചേർത്തല.

ഇനി RECNIT നിന്നും നസിമോൻ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം വാത്സല്യം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. ഗാനശില്പികൾ കൈതപ്രം, SP വെങ്കടേഷ്.

0: രഞ്ജിനി.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. ഒരുപിടി നല്ല ഗാനങ്ങളുമായി വരും ദിവസം ഒത്തുചേരാം. അതുവരെ ഇവിടെ പറയട്ടെ. ഇന്ന് നിങ്ങളൊപ്പം ഞാൻ ഷിജിൻ. ഇപ്പോൾ 11 മണി. ഇനി FM ഗോൾഡ് പരിപാടികൾ.

0: अच्छा तुम ये तो गाओ,
1: तेरे नैना
2: तेरे नैना तेरे।
0: तुम ऐसा करो ये गाओ,